0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യരാണെന്ന് പരിമിതികളോടെയും ന്യൂനതകളോടെയും പലപ്പോഴും കൈവിട്ടു പോകാവുന്ന ചിന്തകളോടെയുമൊക്കെയാണ് മനുഷ്യരായ നമ്മെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അതതിൻ്റെ ഒരു നിർമ്മാണ വൈകല്യമോ സ്വാഭാവികതയോ ഒക്കെ തന്നെയാണ്. നാം ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും നിന്ന് പിഴയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിന്ന് പോകാൻ വേണ്ടിയൊക്കെ കള്ളം പറയാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ആളാണെന്നൊക്കെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിന് പലപ്പോഴും പ്രയാസവുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളൊക്കെ പലപ്പോഴും കുസൃതികളായി കള്ളങ്ങൾ പറയാറുണ്ട്. ആദ്യ കള്ളങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും ചിലപ്പോഴൊക്കെ രക്ഷകർത്താക്കൾ തന്നെയാണ്. അച്ഛനോട് പറയേണ്ടെന്നും അമ്മയോട് പറയരുതെന്നും അയലത്ത് വീട്ടിൽ പോയി പറയരുതെന്നുമൊക്കെ നാം പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമല്ലാതെ പ്രതികരിക്കാനുള്ള ഒരു വാസന നാം അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു വിഷയം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, ജീവിതത്തെ മാറ്റിമറിക്കണമെങ്കിൽ, ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ, ജീവിത ലക്ഷ്യത്തോട് അടുത്ത് നിൽക്കണമെങ്കിൽ ഒരു നിയമത്തെ, ഒരു ചിന്തയെ നാം ബഹുമാനിച്ചേ മതിയാവും. അത് മറ്റൊന്നുമല്ല, നമ്മളോട് നാം കള്ളം പറയരുത്. യഥാർത്ഥത്തിൽ മറ്റാരോടും കള്ളം പറയുന്നതിനേക്കാൾ ഏറ്റവും ക്രൂരവും നിന്ദ്യവും വിനാശകരവുമാണ് നമ്മോട് തന്നെ നാം കള്ളം പറയുന്നത്. അത്ഭുതം തോന്നാം എങ്ങനെയാണ് നമ്മോട് നാം കള്ളം പറയുന്നതെന്ന്. നാം എല്ലാവരെയും ദ്രോഹിക്കുന്നു എന്നിട്ട് സ്വയം വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ സ്വന്തമായി പറയുകയാണ് ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്. നാം ഒരുപാട് അപവാദങ്ങൾ രാവിലെ മുതൽ നടന്നു പറയുന്നു, എന്നിട്ട് സ്വയം നാം ചിന്തിക്കുകയാണ് ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറയാറില്ല, ഞാൻ ഏറ്റവും നല്ലതാണ്. യഥാർത്ഥത്തിൽ പ്രവൃത്തി കൊണ്ട് നാം ചെയ്യുന്നത് വാക്കുകൾ കൊണ്ട് നിശബ്ദമായെങ്കിലും നമ്മുടെ മനസാക്ഷിയോട് കള്ളം പറയാൻ ശ്രമിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിതം വിനാശകരമാവും. മറ്റാരോട് ഏതെങ്കിലും സാഹചര്യത്തിൽ പറയേണ്ടി വന്നാലും സ്വന്തം മനസാക്ഷിയോട്, സ്വത്വത്തോട് സ്വയം കള്ളം പറയുന്നവരായി മാറരുത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിലെ സ്വാമിനാരായണൻ ഹിന്ദുമന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചേർന്ന് ഇരുരാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ആഗോള തന്ത്രപര പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇരുരാജ്യങ്ങളും പുതിയ ഗതിവേഗത്തിലും ഊർജ്ജത്തിലും ഒരുമിച്ച് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടു രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘകാല സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായതിനാൽ ഇരുരാജ്യങ്ങളുടെയും തന്ത്രപര പങ്കാളിത്തം സവിശേഷമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങൾക്ക് ചരിത്രം സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ച് റോമൈൻ ട്രോളന്റിന്റെ രചനകൾ രണ്ട് സമൂഹത്തിന്റെയും കൂടുതൽ അടുപ്പത്തിന് കാരണമായെന്നും നരേന്ദ്രമോദി അറിയിച്ചു.
0: ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രോ അറിയിച്ചു. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പരിപാടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുമെന്ന് ഇസ്രോ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ രംഗം ആഗോളതലത്തിൽ ശക്തവും മത്സരാധിഷ്ഠിതവുമാക്കുമെന്നും അതിനാൽ സ്വകാര്യവൽക്കരണത്തിന് പകരം പരിഷ്കാരങ്ങളെ ആവാസ വ്യവസ്ഥയുടെ വികാസമായി കാണണമെന്നും ISRO അറിയിച്ചു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും സംഭവസ്ഥലത്ത് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. NDRF, അഗ്നിശമന സേന, ഡൽഹി പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും നിയമത്തിലെ ഏറ്റവും കർശന വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കെട്ടിടം തകർന്ന സംഭവത്തെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സത്യനികേതൻ മേഖലയിലെ അതിഥി താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും സുരക്ഷിതത്വമില്ലായ്മ പരിഗണിച്ചും താൽക്കാലിക നടപടിയെന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹി ആര്യഭട്ട കോളേജിലും ഇന്നത്തെ ക്ലാസുകൾ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക താമസ കേന്ദ്രമായി കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. KSFE വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. പരമാവധി 60% വരെ പലിശയിളവ് ലഭിക്കുന്ന വിമുക്തി പദ്ധതി ഇന്ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 3 പദ്ധതിയുടെ കാലാവധി. ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2025 March 31 മുമ്പ് കുടിശ്ശികയായ അക്കൌണ്ടുകൾക്കാണ് പുതിയ ഇളവ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന ശക്തമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രത പ്രദേശവുമായ കേരളത്തിലെ ജനവാസ കാർഷിക മേഖലകൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 7 കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സമഗ്ര നിർദ്ദേശം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർകോട് ഷിറിയ ബങ്കര മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവൃത്തിയും മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. AFC Under-20 ഏഷ്യാ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. താഷ്കണ്ടിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ യോഗ്യതാ പ്രവേശം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിൽ യോഗ്യത നേടുന്നത്. 47-ാമത് കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയുമായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിൽ എത്തി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൌകര്യത്തോടെ നവീകരിക്കുന്ന സമഗ്ര പദ്ധതി രേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
2: ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പ്രപ്പോസൽ തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റ് അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10,971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10,153. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ഇന്ന് പകൽ ജലവിതരണം തടസ്സപ്പെടുന്നുവെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കരയിലെ KSEB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്. അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. പുതൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ഇരുമ്പുപാലത്ത് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായി. അടിമാലി മച്ചിപ്ലാവ് സ്വദേശികളായ ബ്രിജിത്ത്, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി കവർച്ച നടത്തിവന്ന വൻ മോഷണ സംഘം തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. അസം സ്വദേശി അമീർ ഹംസ, ഓൺലൈൻ ടാക്സി ഡ്രൈവറായ കണ്ണൂർ സ്വദേശി ഉബൈദ്, മോഷണ മുതലുകൾ വാങ്ങിയ എറണാകുളം തമ്മനം സ്വദേശി അനസ് എന്ന റസാഖ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കുഞ്ഞികൃഷ്ണന്റെ വീടിന്റെ മുന്നിൽ നിന്ന് തേക്കും മഹാഗണിയും ആഞ്ഞിലും ഒക്കെ അങ്ങ് മുറിച്ചല്ലോ.
1: അവന് വീട് വെക്കണ്ടായോ?
0: അത് ശരിയാ, അവനാവശ്യം വന്നപ്പം മരം മുറിച്ച്. നാട്ടിൽ മുഴുവനും നടന്ന് മരം വരമാണെന്നും മരമില്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാതാകുമെന്നൊക്കെ പ്രസംഗിച്ച് നടന്നവനാ ഈ കുഞ്ഞികൃഷ്ണൻ.
1: പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ തന്റെ വിചാരം?
0: അങ്ങനെ ബന്ധം പുലർത്തി ജീവിക്കാൻ വയ്യാത്തവരെ ഈ പൊതുപ്രവർത്തനത്തിന് നടക്കരുത്.
1: പൊതുവിദ്യാലയത്തിലേക്ക് പിള്ളേരെ ഇവിടെ നിന്ന് പ്രസംഗിച്ച് നടക്കുന്ന ശിവരായൻ സാറിന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഏത് സ്ഥാപനത്തിലാണ് പഠിപ്പിക്കാൻ വിട്ടത്?
0: അത് ശരിയാ, ജീവിതശൈലി രോഗത്തിന് കാരണം ഫാസ്റ്റ് ഫുഡാണെന്ന് പ്രസംഗിച്ച് നടന്ന നമ്മുടെ ക്രിസ്റ്റഫർ സാറിന്റെ വീട്ടിലെ മിക്ക ദിവസവും ഭക്ഷണം ഓർഡർ ചെയ്ത്
1: വരുത്തുവാറിഞ്ഞ്
0: അവിടുത്തെ ഡ്രൈവർ തോമാച്ചൻ ഇവിടെ വന്നിരുന്ന് പറഞ്ഞ്.
1: വീട്ടിലൊരു ജീവിതശൈലി, മൈക്ക് കെട്ടുമ്പോ വേറൊരു ശൈലി.
0: അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് പ്രസംഗമൊക്കെ കേൾക്കാൻ ആര് പോകുന്നു?
1: അതൊക്കെ പണ്ട് ആദർശമുള്ള ആൾക്കാർ പ്രസംഗിക്കുന്നത് അറിഞ്ഞാൽ കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി പോയി കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
0: ഇപ്പൊ പിന്നെ എല്ലാരും അങ്ങ് പ്രഭാഷണക്കാരാ. നാടക മത്സരം നടക്കുന്നതിന് മുമ്പ് ചില സ്ഥലത്ത് കൊറേ പപ്പുള്ളമാര് കേറി നിന്ന് റോഡ് കുളമായി കിടക്കുന്ന കാര്യവും ഓട വൃത്തിയാക്കാത്ത കാര്യവും ഒക്കെ അങ്ങ് തട്ടിവിടും. കേട്ടോണ്ടിരിക്കുന്നവര് കുനിഞ്ഞിരുന്ന് ചിരിക്കുവാ.
1: എടാ വിനു,

0: എന്തോ ആയാലും ഷാജി ഒരു കഴുതയായി പോയല്ലോ.
1: അഹങ്കാരം കാണിച്ചിട്ട് കഴുതയാണെന്ന് പറഞ്ഞാ മതിയോ?
0: ഈ സുരേന്ദ്രൻ സാർ ആരോടെയും വഴക്കിനും വയ്യാവിലിക്കും പോണ ആളല്ലേ. അയാള് ഷാജിയെ അടിക്കണമെങ്കിൽ തക്കതായ കാര്യം കാണും.
1: എന്റെ സംശയം ഞാനങ്ങ് പറയാം, ഈ സുരേന്ദ്ര സാറിന്റെ മോള് പോകുമ്പോ ഏതേലും മോശം കമന്റ് ഷാജി പറഞ്ഞു കാണും, അതായിരിക്കും അടി കൊടുക്കാൻ കാരണം.
2: അമ്മാവി പറയുന്നത് പോലെ പലരും പറയുന്നത്, പക്ഷേ അടി കൊടുക്കാൻ കാരണം വേറെയാ.
0: സുരേന്ദ്രൻ സാറിനെ കയ്യിൽ നിന്ന് കാശ് പോലും മേടിച്ചിട്ട് സമയത്ത് കൊടുത്തില്ലയോ?
2: നമ്മുടെ തലക്കരയിലെ രാജപ്പന്റെ സഹോദരിക്ക് കല്ലും താഴത്തു നിന്ന് ഒരു കല്യാണ ആലോചന വന്നായിരുന്നു.
1: നമ്മുടെ പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന ആ കൊച്ചിനോ?
2: ആ അത് തന്നെ, ആ കൊച്ചു തന്നെ. നമ്മുടെ ആലോചന വന്ന ചെറുക്കനെ നമ്മുടെ സുരേന്ദ്ര സാറിന്റെ ഭാര്യയുടെ വീട് നടത്തുള്ളതാ.
0: ഓ, സാറിന്റെ ഭാര്യയുടെ വീടിന് കല്ലും താഴത്താണല്ലോ.
2: രാജപ്പൻ സുരേന്ദ്ര സാറിന്റെ ഭാര്യയെ കണ്ട് ചെറുക്കനെ കുറിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി.
0: തിരക്കണമല്ലോ.
2: തിരക്കാനായിട്ട് രാജപ്പൻ പോയപ്പോ സുരേന്ദ്ര സാറിന്റെ ഭാര്യ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവിടെ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു.
1: തിരക്കിയപ്പോ ചെറുക്കൻ റെഡിയല്ലെന്ന് പറഞ്ഞു.
2: വിശദമായിട്ട് തിരക്കിട്ട് നാളെ പറയാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വൈകിട്ട് രാജപ്പൻ അമ്പലത്തിൽ മുമ്പിൽ പോയി കാത്തു നിന്ന്.
0: അവരൊറ്റ ദിവസം മുടങ്ങാ ക്ഷേത്രത്തിൽ പോണ സ്ത്രീയാ.
2: തിരക്കിയപ്പോ കിട്ടിയ കാര്യങ്ങളെല്ലാം അവരും പറഞ്ഞു. ആ കല്യാണം നടത്താൻ തന്നെ അപ്പൊ രാജപ്പന്റെ വീട്ടുകാരങ്ങ് തീരുമാനിച്ചു.
1: ഈ വിഷയത്തിൽ ഷാജി എന്തിനാ ഇടപെടുന്നത്?
2: പറയട്ടെ മാവി, ചെറുക്കന്റെ വീട്ടിലോട്ട് പോയ കാര്യവും രാജപ്പന്റെ വീട്ടിലോട്ട് അവർ വരുന്ന കാര്യവും എല്ലാം രാജപ്പൻ സുരേന്ദ്ര സാറിന്റെ ഭാര്യയെ കാണുമ്പോ സംസാരിക്കായിരുന്നു.
0: അല്ല, അത് വേണമല്ലോ.
2: പക്ഷെ രാജപ്പനും ആ ചേച്ചിയും കൂടെ സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോ ഷാജിക്ക് വേറെ ചില സംശയങ്ങൾ തോന്നി.
1: സംശയമോ?
2: അതെന്ന്, സുരേന്ദ്ര സാറിന്റെ ഭാര്യയും രാജപ്പനും തമ്മിൽ അടുപ്പമാണെന്നേ ഷാജി നടന്നങ്ങ് പറഞ്ഞ് വിവരം സുരേന്ദ്ര സാർ അറിഞ്ഞ് ഷാജിയെ തിരക്കി പിടിച്ച് അടി കൊടുത്തു.
1: അടിപൊളി.
0: അലവല്ലാതെ ഷാജി ഇപ്പൊ എവിടെയാണ്? അവനെ കാണാനേ ഇല്ലല്ലോ. മാനനഷ്ടത്തിന് അവനെതിരെ കേസും കൊടുക്കണമായിരുന്നു.
2: ഈ സംഭവത്തിന് ശേഷം ഷാജി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല.
1: ഇറങ്ങരുത്, അവിടെ തന്നെ ഇരിക്കട്ടെ. കണ്ണിൽ കരടുള്ളവൻ കാണാമറയത്തിരിക്കട്ടെ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടേറെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ച. തിങ്കളാഴ്ച വെറും ദിവസമല്ല, ഇന്ന് സെപ്റ്റംബർ 7. അപ്പോൾ ഈ ഒരു 7-ാം തീയതി ആയിട്ട് നമ്മൾ ഏതാണ്ട് ഒരാഴ്ചയുടെ തുടക്കം ദിവസത്തിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഒണാട്ടേറെ പാസഞ്ചർ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ടെക്നിക്കൽ പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മളിന്നിവിടെ ഏതാണ്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വോളിയം കുറച്ചൊന്ന് കൂട്ടണം. അപ്പോൾ വോളിയം കുറച്ച് കൂട്ടി തന്നെ നമുക്കിന്ന് എല്ലാവരോടും നമുക്കിന്ന് സംസാരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആണ് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. കേട്ടുകൊണ്ടേ ഇരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർഷേ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. കുറച്ചധികം തോന്നൂ, കുറച്ചധികം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി സംസാരിച്ചിട്ട് വേണം നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് തുടങ്ങാൻ. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് വാഹനാപകടങ്ങൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ വാഹനാപകടങ്ങൾ നടക്കുന്നത് ചെറിയ തോതിലല്ല, വലിയ തോതിൽ തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളെ ശ്രോതാക്കൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടന്നത് 8 വിദ്യാർത്ഥികളാണ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയത്. അതും പുതിയ കാർ എടുത്ത് എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി യാത്ര ചെയ്ത് ആ വീഡിയോയും അവരുടെ ആ നല്ല മൊമെൻസും ഒക്കെ റെക്കോർഡ് ചെയ്ത് അവർ പോയത്, ചെന്നിടിച്ചത് ഒരു ചരക്ക് ലോറിയിലേക്കാണ്. ഇടിച്ച് ആ സ്പോട്ടിൽ തന്നെ ആ 8 വിദ്യാർത്ഥികളും മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് രാവിലെ പത്രത്തിൽ നോക്കിയപ്പോഴും അതേ സിമിലർ ആയിട്ടുള്ളൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. 2 പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് റോഡുകളെല്ലാം കുറച്ചും കൂടി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിലാണ് റോഡുകളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്? അപ്പോഴും നമ്മളുടെ ആളുകൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, നമ്മുടെ ആളുകൾ എത്രത്തോളം ഇതിനകത്ത് കെയർ കൊടുക്കുന്നു, അതേപോലെ നമ്മൾ അലക്ഷ്യമായിട്ടാണോ അതോ നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്? നിങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുന്നു? ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ എപ്പിസോഡുകളിലായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോഡുകളിലൊക്കെ നല്ല തിരക്കാണ്. പക്ഷേ അന്നൊക്കെ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി യാത്ര ചെയ്തിട്ട് പിന്നീട് എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എത്ര ശ്രദ്ധയോടുകൂടി, ഇപ്പം നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചാലും ചിലപ്പോൾ ചില സമയങ്ങളിൽ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ അശ്രദ്ധ മൂലവും നമ്മൾക്ക് അപകടങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ അതൊക്കെ ഒരു തലത്തിൽ ഇനി അവർ ശ്രദ്ധിക്കാതെ വന്നാലും നമ്മൾ എത്രത്തോളം അതിനകത്ത് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നു എന്നതിലും ഒരു കാര്യമുണ്ട്. കാര്യം ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആളുകളും ഇത് എല്ലാവരെയും കൂടി ചേർത്താണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പറയേണ്ടത് അല്ലേ. അപ്പോൾ അവരും നമ്മളും എല്ലാവരും ശ്രദ്ധിക്കുക. കാര്യം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു പോയാലും നമ്മൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് നമുക്ക് അപകടങ്ങൾ കൊടുക്കാതെ ഇരിക്കാം അല്ലേ. അപ്പം എല്ലാവരും, വരുന്നവരും പോകുന്നവരും എല്ലാവരും റോഡുകളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച്, റോഡ് അവയർനെസ്സിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ആരൊക്കെ ശ്രദ്ധിക്കുന്നില്ല, ഇനി റോഡിൻ്റെ എന്തെങ്കിലും അപാകതയാണോ അതോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അപാകതയാണോ? ഇപ്പോൾ തോന്നുന്നു ഹെൽമെറ്റിൻ്റെ കാര്യങ്ങളൊന്നും ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട അല്ലേ. എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുകയും എല്ലാവരും ആ ഒരു ഹെൽമെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോഴും ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവരുണ്ട്. ആ ഹെൽമെറ്റ് ധരിക്കുന്നതെന്ന് പറയുന്നു കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക എന്ന് പറയുന്നത്. കാര്യം എന്തെങ്കിലും വലിയ സീരിയസ് അല്ലാത്ത പരിക്കുകൾ ഉണ്ടായാൽ പോലും ചിലപ്പോൾ നമ്മുടെ തലയ്ക്ക് തട്ടുന്ന ആ ഒരു പരിക്കായിരിക്കും നമുക്ക് ഏറ്റവും ഗുരുതരമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഗുരുതരമായിട്ടുള്ള ആ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ ആരാണ് നമുക്ക് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഇപ്പൊ ഇന്ന് നമ്മുടെ റോഡിലൂടെയുള്ള വാഹന ഓടിച്ചതിന്റെ ഒരു കാര്യമാണല്ലോ പറയുന്നത്. നമ്മൾ എത്ര ശ്രദ്ധിച്ച് നമ്മൾ വാഹനം പിടിച്ചിരുന്നാലും നമ്മുടെ എതിരെ വരുന്ന വാഹനം അല്ലെങ്കിൽ റോഡിലൂടെ വരുന്ന മറ്റു വാഹനം ഒരു ശ്രദ്ധയില്ലാതെയാണ്. കാരണം കഴിഞ്ഞ ജൂലൈ മാസത്തിലെ അതിന് ഒരു ഇരയായ വ്യക്തിയാണ് ഞാൻ. കാരണം എന്റെ
0: അപകടം ഉണ്ടായത്
1: ഞാൻ ഓച്ചിറയിലേക്ക് പോകുന്നു, എനിക്ക് ഹോസ്പിറ്റൽ സ്റ്റാർ ഹോസ്പിറ്റലിൽ പോകാൻ പോകുന്ന ടൈമില് ഞാനും എന്റെ അനിയത്തിയുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹെൽമെറ്റ് ഉണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇടയൻ അമ്പലത്തിന്റെ 20 കാവ് കഴിഞ്ഞിട്ട് സുൽത്താൻ മുക്കിൽ വെച്ചിട്ട് നമ്മൾ പോകുന്ന അതേ സൈഡില് ഒരു കാറ് എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് എന്റെ ഫ്രണ്ടിൽ തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിൽ തിരിഞ്ഞു. ആ സ്പോട്ടിൽ എനിക്കൊന്നും എന്റെ വണ്ടി ബ്രേക്ക് ചെയ്യാൻ ഒന്നും പറ്റുന്ന ആ ഒരു സ്പേസ് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. വണ്ടി പുള്ളിക്കാരന്റെ ഫ്രണ്ട് ഡോറിൽ കൊണ്ടു ഞാൻ ഇടിച്ച്, ഞങ്ങള് വണ്ടിയിൽ നിന്ന് വീണു. ഇതെല്ലാം സംഭവിച്ചു. നമ്മൾ ആകെ ഭയന്നു പോയെന്ന് പറയാം. കാരണം ഞാൻ ഒരു അരമണിക്കൂർ എടുത്ത ആ ഒരു എന്റെ റിലേ പോയെന്ന് വേണം പറയേണ്ടത്. ആ പക്ഷേ ആ മനുഷ്യൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാകട്ടെ, ഞങ്ങളെ ഒന്ന് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുകയാകട്ടെ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊരു വാക്ക്, അങ്ങനെ ഒരു വാക്ക് പോലും അദ്ദേഹം
0: പറഞ്ഞിട്ടില്ല.
1: പറയാതെ പുള്ളി വണ്ടി വിട്ട് ഓടിച്ചു പോവുകയും ചെയ്തു. ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിൽ എന്റെ അനിയത്തിയുടെ വിളി, കാരണം എനിക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല, അനിയത്തി കിടന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്നും അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അവിടത്തെയും പിള്ളേരാണ് ഇറങ്ങി വന്ന് ഞങ്ങളെ പിടിച്ചത്. അപ്പോഴേക്കും എന്റെ കാല് രണ്ട് മൂന്ന് സ്ഥലത്ത് പൊള്ളി, ഒരിടത്ത് പിന്നെ ചതവ് വന്നിട്ട് ബഡ്ജ് ചെയ്തു. അങ്ങനെ വന്ന് അവര് തന്നെയാണ് പെട്ടെന്ന് ഐസ് പാക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് വെള്ളം തരുന്ന, എന്റെ ശരീരം ആകെ വിയർത്തു കുഴഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു ഒരു അരാ വീട്ടിന് കടയിലൊരു കുട്ടി തന്നെയാണ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കെല്ലാം കൈ കാണിക്കുകയാണ്. കാരണം ഒന്ന് ഹോസ്പിറ്റലിൽ പോയി, അവർക്കറിയാവുന്ന ഒന്ന് രണ്ട് നമ്പറിൽ അവർ ഓട്ടോ വിളിച്ചു. പക്ഷെ വിളിച്ച സമയത്തൊന്നും ഓട്ടോ അവൈലബിൾ അല്ല. എന്നാ തൊട്ടടുത്ത് എന്റെ റിലേഷൻ അവിടെ ഉണ്ട്, പക്ഷെ എനിക്കതൊന്നും എന്റെ മനസ്സിൽ ഓർമ്മയെ വരുന്നില്ല. ഈ ഒരു അരമണിക്കൂറോളം ഞാൻ ആ വീട്ടിന്റെ വാതിക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒന്ന് രണ്ടിടത്തൊക്കെ മുറിവ് വന്നിട്ടുണ്ട്, അതൊക്കെ ബ്ലഡൊക്കെ തുടച്ച് ഇച്ചിരി നീര് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പം ഈ വന്ന കാറുകാരൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ആ സ്പോട്ടിൽ തന്നെ എന്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. വണ്ടിയൊന്നും എടുത്തു മാറ്റിയിട്ടില്ല. ഇറങ്ങി വണ്ടി കൊണ്ടുവന്ന് ഇപ്പുറത്തിട്ടിട്ട് അദ്ദേഹം ചെന്ന് വണ്ടിയുടെ ഫോട്ടോ എടുത്തു. വണ്ടിയുടെ ഫോട്ടോ എടുത്തതിന് ശേഷം അപ്പൊ ഈ വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നത് ഈ കടയിലെ കുട്ടികൾ എന്നോട് പറഞ്ഞു, ചേച്ചി വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വന്നു. കാരണം ഇദ്ദേഹത്തിന്റെ വണ്ടി നമ്മുടെ വണ്ടിയാണ് ചെന്ന് ഇടിച്ചത്. പക്ഷെ അതിന്റെ ഒരു ഫോട്ടോ ഞാനും എടുത്തു, വണ്ടിയുടെ നമ്പരും ഞാൻ ഫോട്ടോ എടുത്തു. അപ്പൊ ഈ അവിടെ നിന്ന കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോകാൻ വന്നതാണെന്നേക്കും അയാൾ എന്തോ പോവാൻ വന്ന വീട്ടിലെ ഇത് പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, നിങ്ങൾ എന്തൊരു മര്യാദ കടാ കാണിക്കുന്നത്, ഇത് ഇത്രയും നേരമായിട്ട് ഒരു വണ്ടി കിട്ടിയിട്ടില്ല. ആ വണ്ടിയിൽ അപ്പോഴൊരു സ്ത്രീ ഇരിപ്പുണ്ട്. അവരദ്ദേഹത്തിനോട് പെട്ടെന്ന് തന്നെ പറഞ്ഞു, എന്താണെന്നറിയോ, ആ മതി മതി കയറി കയറി പോകാന്ന് പറഞ്ഞു. അദ്ദേഹം ചെന്ന് വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു. ഞാൻ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഇതുപോലെ എന്റെ റിലേഷൻ അടുത്തുള്ളത് കൊണ്ട് അവരെ വിളിച്ചു, വണ്ടിയുമായിട്ട് വന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് എനിക്ക് 1700 രൂപ ഹോസ്പിറ്റൽ ബില്ലായി. എന്റെ വണ്ടിക്ക് 2000 രൂപയായി. അതിനെ തുടർന്ന് ഞാനൊരു 17-18 ദിവസം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഇത്രയും ഇരിക്കുമ്പോ അന്ന് എന്നെ വൈകുന്നേരം പുള്ളി, എന്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് വണ്ടി, അപ്പം ഓണർഷിപ്പിന്റെ ഇത് നോക്കി അതെടുത്തതിന് ശേഷം ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പുള്ളി ആവശ്യപ്പെട്ടതാണ്, എന്റെ വണ്ടിക്ക് പൈസ ഇത്രയും രൂപ ചെലവായി, എനിക്ക് ഇത്രയും പൈസ തരണം, എനിക്കിത് ശരിയാക്കണം, വർക്ക്ഷോപ്പിൽ കൂടെ. പക്ഷെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓടിച്ച ആൾക്ക് ലൈസൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ക്ലിയർ ആണ്, ക്ലെയിമിന് കൊടുക്കും. ഇത്രയും പറ, പുള്ളിക്ക് അത് പോരാ, പുള്ളിക്ക് പൈസ കിട്ടിയേ പറ്റൂ. അപ്പൊ ചേട്ടൻ പറഞ്ഞു, കൊണ്ടുചെന്ന് കേസ് കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 4-5 പേര് വിളിച്ചിട്ടുണ്ട് ഈ പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പുള്ളി ഓരോരുത്തരടുത്തും പറഞ്ഞു പറഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് നമ്മളെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ വന്ന സമയത്ത് ഇത് വീണതാണ്, നമുക്കൊന്ന് ഇറങ്ങി എന്താണെന്ന് നോക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാതിരുന്ന കക്ഷിക്ക് പൈസ ആണ് വേണ്ടത്. അപ്പൊ പുള്ളി അത് കഴിഞ്ഞിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങളുടെ വണ്ടി ഇങ്ങനെ തട്ടൊരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇന്ന ദിവസം ഒന്ന് സ്റ്റേഷൻ വരെ വരാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വരാം. ഞാനങ്ങനെ സ്റ്റേഷനിൽ ചെന്നു. പുള്ളി അപ്പോഴും കൊടുത്തിരിക്കുന്ന പരാതി, എന്റെ വണ്ടി ശരിയാക്കുന്നതിന് വർക്ക്ഷോപ്പിൽ ഇത്രയും പൈസയാകും, എനിക്ക് ആ പൈസ കിട്ടണം. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുവരെ പരാതി ഇല്ലായിരുന്നു സാർ, ഇനി ഇപ്പൊ പരാതിയുണ്ട് എന്ന് വെച്ചിട്ട് ഞാനും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്ത് ഞാനും ഒരു
0: പരാതി കൊടുത്തു. ഓക്കെ, ഇതിപ്പോ നമ്മള് ഇതിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആരും ഒരു ടൂളാക്കി മാറ്റാൻ പാടില്ല. അതായത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾ ഒരാളിലേക്ക് ചെന്ന് അപകടം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവരിൽ അത് ആ ഒരു അശ്രദ്ധ അടിച്ചേൽപ്പിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് തിരികെ എത്താം ആകാശവാണി വാർത്തകൾക്ക് ശേഷം.

0: പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത, മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ താണ്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെയും ഗതിവേഗത്തോടെയും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിന്റെ മണ്ണിൽ ഇന്ത്യൻ സൈനികരനുഷ്ഠിച്ച ത്യാഗങ്ങൾ ജീവസുറ്റ ചരിത്രമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചുള്ള റൊമെയ്ൻ റോളണ്ടിന്റെ രചനകൾ ഇരു സമൂഹങ്ങളെയും കൂടുതൽ അടുപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈഫൽ ടവറിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഫ്രാൻസിൽ യോഗയ്ക്കുള്ള സ്വീകാര്യതയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. കെട്ടിട ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. പ്രാഥമിക വിലയിരുത്തലിനു ശേഷമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: 11 ലോകോ കോ റെസ്ക്യൂ കിയാ ഗയാ ഹൈ. ജോ ഭി വ്യക്തി ഇസ്കേ ജിമ്മേദാർ ഹൈ, ചാഹേ വോ ബിൽഡിംഗ് കാ മാലിക് ഹൈ യാ അധികാരി ഹൈ. ക്യോകി ബിൽഡിംഗ് പുരാനി തീ ഓർ ഇസ്മേ കൺസ്ട്രക്ഷൻ കാ റെനോവേഷൻ കാ കാം ചൽ റഹാ ഥാ. ബേസ്മെന്റ് മേ കിസി പ്രകാർ കി ഖുദായി ചൽ റഹി തീ, ജിസ്കേ കാരണ സേ പില്ലർ ജോ ഹൈ വോ ഹിലാ ഓർ വോ പൂരി ബിൽഡിംഗ് ഢഹ ഗയി. ദോഷിയോ കോ ഛോഡാ നഹി ജായേഗാ യേ നിശ്ചിത് രൂപ് മേ കഹ റഹി ഹൂം.
0: അതേസമയം സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 6. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 4 നിലകളിൽ കൂടുതലുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങളും ഉടനടി പൂട്ടിക്കുമെന്ന് ഡൽഹി മേയർ പറഞ്ഞു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള 3 വർഷത്തെ കർമ്മ പദ്ധതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമ നടപടി, ലഹരി മരുന്നുകളുടെ നിയന്ത്രണം, ലഹരിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമത വർധന, വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. 100 അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുക, ഒളിവിലുള്ള 100 കുറ്റവാളികളെ രാജ്യത്തെത്തിക്കുക, 100 അനധികൃത ലഹരി ലബോറട്ടറികൾ തകർക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന സന്ദർശനം ഈ മാസം 10 വരെ നീളും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്റാങ്ങിലും നമ്പോളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഉടൻ പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ മൊഹസൈൻ റസായി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതായും ഇറാനിലേക്ക് അവശ്യ സാധനങ്ങളുമായി 7 മുതൽ 8 വരെ കപ്പലുകൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നതെന്നും ഇറാൻ അറിയിച്ചു. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ ഒക്ടോബറിലെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങൾ അറിയിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന വെർച്വൽ യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബറിൽ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ഔട്ട്റീച്ച് രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഡൽഹി പോലീസ് തലസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമായി അവലോകനം ചെയ്തു. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ലബോറട്ടറികളിൽ വികസിപ്പിക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വിപണിയിലെത്തിക്കുന്നതിന് ശാസ്ത്രരംഗം, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായം എന്നിവ തമ്മിൽ ശക്തമായ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ 6-ാമത് റൈസ് കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
1: സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ദില്ലിയിലെത്തി. യോഗത്തിനുശേഷം അദ്ദേഹം രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷ നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചയായേക്കും. അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. ഇന്നലെ താഷ്കന്തിൽ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഏകപക്ഷീയമായ 3 ഗോൾ ജയത്തോടെയാണ് 20 വർഷത്തിനിടെ ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം മാർച്ച് 24 മുതൽ ഏപ്രിൽ 10 വരെ ചൈനയിലാണ് AFC അണ്ടർ 20 ഏഷ്യൻ കപ്പ് ടൂർണമെന്റ്. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ഈസ്റ്റ് സോൺ 1-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 385 റൺസ് എന്ന നിലയിലാണ്. 111 റൺസോടെ ഇഷാൻ കിഷനും 63 റൺസുമായി കുമാർ കുഷാഗ്രയുമാണ് ക്രീസിൽ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിമന്യു ഈശ്വരനും വൈഭവ് സൂര്യവംശിയും മികച്ച തുടക്കമാണ് ഈസ്റ്റ് സോണിന് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചറാണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു ജീവിതത്തിൻ്റെ ഒരു താളം തെറ്റരാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ വിഷയം തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ദിവസവും റോഡിലൂടെ യാത്ര ചെയ്യുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തുമെന്ന് കരുതിയാണ് ഓരോ യാത്രയും തുടങ്ങുന്നത് അല്ലേ? പക്ഷെ ചിലപ്പോൾ ഒരു ചെറിയ അശ്രദ്ധ, ഒരു നിമിഷത്തെ അമിതവേഗം, ഒരു ഫോൺ കോൾ, അത് മതി ഒരു കുടുംബത്തിൻ്റെ സന്തോഷം തന്നെ ഇല്ലാതാക്കാനെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ. നമസ്കാരം.
0: നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: ആ നമസ്കാരം. റോഡിന്റെ സബ്ജക്ട് അല്ലേ അടുത്തിരിക്കുന്നത്? റോഡ് അപകടങ്ങളെ കുറിച്ചല്ല.
0: അതെ.
1: പിന്നെ റോഡ് അപകടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമി ചെറുതാണ്, റോഡ് ഭൂമി ഒരു ചെറിയൊരു ഭൂമിയാണ്. അപ്പം പിന്നെ റോഡുകളെല്ലാം നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോകുമ്പോഴും ആ റോഡിന് അത്രയല്ല വീതിയിലേ കൂട്ടാൻ പറ്റും. അതിനും പിന്നെ ഭൂമി ഇതാ നീളം വർദ്ധിപ്പിക്കാനോ കൂട്ടാനോ നമുക്ക് ആർക്കും സാധിക്കില്ല. ജനപ്പെരുപ്പം കൂടുന്നു. ഒരു വീട്ടിൽ 4 വണ്ടി. പഴയ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ അപൂർവ്വം ഒരു വണ്ടിയെ കാണാറുള്ളൂ. അത് വളരെ അന്നത്തെ കാലഘട്ടം വളരെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നേരിടുന്ന ഒരു കാലം. അന്നൊന്നും EMI ഇട്ട് വണ്ടി എടുക്കാമെന്നോ അങ്ങനെയുള്ള ഒരു പൊസിഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോ EMI ഇട്ട് എല്ലാ സാധനവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും EMI ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ഈ പുതിയ പുതിയ തലമുറകളായാലും അവർ എല്ലാം ബൈക്കും പിന്നെ ലേഡീസ് പഠിച്ചതിന് ഉടനെ തന്നെ EMI ഇട്ട് വണ്ടി എടുക്കുക. അപ്പൊ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഇത്രയും അപകടങ്ങൾ വരാൻ കാരണം വെച്ചാൽ വണ്ടി ഒരുപാടായി കഴിഞ്ഞു, ജനങ്ങളും പെരുത്തു കഴിഞ്ഞു. അപ്പൊ എതിരെ വരുന്ന വണ്ടി നമ്മളിപ്പോ എത്ര ശ്രദ്ധിച്ചു പോയാലും എതിരെ വരുന്നവർ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ പോകുന്നവരങ്ങനെ ശ്രദ്ധിക്കാറില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ മാത്രം, എന്ത് റോഡാണ്, നമ്മൾ നിയമങ്ങൾ പാലിക്കണം. നമുക്ക് ഒരാൾക്ക് ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ ഒരു ആള് പറഞ്ഞ കൂട്ട്, ഒരാൾക്കൊരു അപകടം പറ്റുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി ഓടിച്ച് ആ വണ്ടി ബാക്ക് ചെയ്തിരിക്കുമ്പോ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്ക് അയാളുടെ വണ്ടിക്ക് എന്തോ പറ്റിയെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. തീർച്ചയായിട്ടും അയാളുടെ വണ്ടി കൊണ്ട് ചിരിക്കുമ്പോ അയാളുടെ വണ്ടിക്ക് വന്ന കാഴ്ച എന്താണ്, അല്ലെങ്കിൽ എന്റെ വണ്ടി വന്ന് എന്തോ ഏത് വണ്ടി ഇടിച്ചെന്നൊക്കെ ആ ഗ്ലാസ്സിനകത്തൂടി കാണാൻ സാധിക്കും. ചിലരങ്ങനല്ല, വണ്ടി എടുത്തോണ്ട് അങ്ങ് പെട്ടെന്ന് പോകും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, അവർക്ക് എന്തെങ്കിലും പറ്റി മെയിൻ ആയിട്ട് അവര് ഇവിടെ വിട്ട് പോയെങ്കിൽ ആ ആള് എത്രത്തോളം ദുഃഖം അനുഭവിക്കണം, എന്റെ പെരയ്ക്ക് നടക്കണം. അപ്പൊ അത് ചിന്തിക്കുക. എപ്പോഴും നമ്മള് ഒരു ജീവൻ ഒരിക്കലും അപകടത്തിലാക്കി കൊടുക്കരുത്. ഒരു ജീവൻ നമുക്ക് ഒരിക്കലും തിരി നഷ്ടപ്പെടുത്താനും പാടില്ല. അതാ മനുഷ്യർ
0: നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റൊരാൾക്കൊരു നഷ്ടവും ഉണ്ടാവരുത്. എന്നാൽ നമ്മള് ആ ഒരു അശ്രദ്ധയിലേക്ക് തിരിയുകയും ചെയ്യരുത്. അതാണ് ഈ റോഡ് അപകടങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പറ്റുന്നത്. അതായത് നമ്മൾ രാവിലെ ഇപ്പം എല്ലാവരും ജോലിക്കാരാണ്, കൂടുതൽ എല്ലാവരും നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള എല്ലാവരും 2-വീലറിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പം നമ്മളുടെ ആ ഒരു അശ്രദ്ധ കാരണം നമ്മൾ ഒരു അപകടങ്ങളിലേക്ക് ചെല്ലാനും പാടില്ല, നമ്മളൊരാൾക്ക് ഒരപകടം വരുത്തി വെച്ച് കൊടുക്കാനായിട്ടും പാടില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരും കണ്ടതും ഈ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ട അപകടങ്ങളുടെ എല്ലാം ഒരു കാര്യങ്ങൾ അതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ വാഹനം ഓടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ എത്ര അർജൻസി ഉള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാറിൽ പോകുന്നവരാണെങ്കിൽ ബ്ലൂടൂത്ത് ഇട്ട് സംസാരിക്കാനൊക്കെ ഉള്ളൊരു കാര്യങ്ങളുണ്ട്. പക്ഷേ ബൈക്കിൽ പോകുന്നവർ പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ എയർപോർട്സ് യൂസ് ചെയ്ത് സംസാരിക്കുന്ന ആളുമുണ്ട്. ചിലപ്പോൾ ഒരു നിമിഷം മതി നിങ്ങളുടെ ശ്രദ്ധ കാര്യങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട്. കാറിൽ പോകുന്നവർ നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കുക. അമിത വേഗം ഒഴിവാക്കുക. മദ്യപിച്ച് വാഹനം ഓടിക്കുകയേ ചെയ്യരുത്. ട്രാഫിക് സിഗ്നലുകളും നിയമങ്ങളും പാലിക്കുക. അപ്പം നമ്മളുടെ റോഡിൽ നമ്മൾ മാത്രമല്ല യാത്ര ചെയ്യുന്നത്, ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കാരണം ഒരാൾക്കൊരു അപകടം ഉണ്ടായിട്ട് അതിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഈ പറയുന്നതിൻ്റെ കൂട്ട് അതിനെ ഒരു ടൂളാക്കി എടുക്കാനും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് ആവശ്യക്കാരും കാര്യങ്ങളും ഒക്കെ കാണും, പക്ഷെ ചിലരുടെ മനസ്സിലായിരിക്കും ആ കൊണ്ടുവന്നിടിച്ചു എന്നാൽ പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു ടൂളായിട്ട് ഈ ഒരു ആക്സിഡന്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. കാര്യം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഏതൊരു അവസ്ഥയിലും ഏതൊരു സിറ്റുവേഷനിലും ആണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല അല്ലേ. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ.
0: നമസ്കാരം.
2: നമസ്കാരം.
0: പറഞ്ഞോളൂ പ്രകാശേട്ടാ.
2: പൊതുവെ നമ്മള് കേരളീയർക്ക് പ്രത്യേകിച്ചുള്ളൊരു അഹങ്കാരമാണ് കേരളീയർ ഭയങ്കര സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നിലാണെന്ന്. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമാണ് റോഡിൽ കാണിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരു വിദേശ സുഹൃത്ത് പറഞ്ഞാണ് കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്, പക്ഷേ ഡെവിൾസ് ഓൺ റോഡ് എന്നാ പറഞ്ഞ്. അതായത് ഒരു പരസ്പര ബഹുമാനമില്ലാത്ത രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് പ്രധാനമായിട്ടും. അത് ടൂ വീലർ ആയിക്കോട്ടെ, ഫോർ വീലർ ആയിക്കോട്ടെ, ഏത് വാഹനങ്ങളായിക്കോട്ടെ, വാഹനത്തിന്റെ വലിപ്പം അനുസരിച്ച് അവരുടെ ഒരു ഈ ആ ഒരു ഡെവിൾനെസ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മള് പലപ്പോഴും എല്ലാ ദിവസവും നമ്മള് യാത്ര ചെയ്യുന്നവരാണ്, പക്ഷെ ഒട്ടും പരസ്പര ബഹുമാനമില്ലാത്ത, അതായത് ആ റോഡിന്റെ സ്ഥിതിയും എതിരെ വരുന്ന വാഹനത്തിന്റെ അല്ലെങ്കിൽ നമ്മളോടൊപ്പം സഞ്ചരിച്ചു വരുന്ന വാഹനത്തിന്റെ വലിപ്പം ഒന്നും നോക്കാതെ വളരെ റഫായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് കൂടുതലും ഒരു 90% ആൾക്കാരും ചെയ്യുന്നത്. അതുപോലെ ചെയ്യുന്നൊരു ദ്രോഹമാണ് എല്ലാ വാഹനങ്ങളും. രാത്രി കാലങ്ങളില് ഫുൾ ബീമില് ലൈറ്റ് ഇട്ടുണ്ട് വരുന്നത് എതിരെ വരുന്ന, അത് ഈ പുതുതലമുറ വാഹനങ്ങൾ, അത് ടൂ വീലർ ഉൾപ്പെടെ ഉള്ളതിന്റെ എതിരെ വരുന്ന വാഹനങ്ങളുടെ കണ്ണ്, വാഹനം ഓടിച്ചു വരുന്നവരുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒന്നുകിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഹൈ ലോ സ്വിച്ച് ഉപയോഗിക്കാൻ അറിയണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹൈ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ ശീലിക്കണം. വെറുതെ വാഹനം ഓടിച്ചെന്ന് ണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവിംഗ് പഠിച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമായില്ല. നമ്മളൊരു മിനിമം മര്യാദ റോഡിനെ പാലിക്കാനുള്ള ഒരു സൗമനസ്യം കാണിക്കണം. പ്രത്യേകിച്ച് പല വലിയ വാഹനങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ റോഡിന്റെ പണി നടക്കുന്നത് കാരണം ആ ഒരു ചെറിയ ട്രാക്കിൽ കൂടെ വേണം വലിയ വാഹനങ്ങളും ചെറിയ ടൂ വീലറുകാരും എല്ലാം സഞ്ചരിച്ച് പോകാന്. ഒരു ടൂ വീലറുകാരൊക്കെ ഒരു സൈഡിൽ കൂടെ പോവാണെങ്കിൽ പോലും തൊട്ട് തൊട്ടിലുള്ള രീതിയിലാണ് വലിയ ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകാര്, ഈ സ്വിഫ്റ്റ് ബസ്സുകാര്, അവർക്കൊരു ഇത്തിരി എന്തോ കൊമ്പുണ്ടെന്നുള്ള ഒരു ധാരണ പല സമയങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് കാൽനട യാത്രക്കാരനെ പോലും ഇടിച്ചു കളഞ്ഞിട്ട് പോകാന്നുള്ള ഒരു ധാരണ. ആകെയുള്ള ഇത്രയും വരുന്ന ഈ ഒരു ചെറിയ റോഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പോകണം, അതിനും മറ്റൊന്നും തടസ്സമാകാൻ പാടില്ല എന്നുള്ള പല ധാരണയിലാണ് പല ഡ്രൈവർമാരും പോകുന്നത്. ശരിക്കും വേണ്ടത് അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ബോധവൽക്കരണമാണ്. ഈ എവരി കീറിപ്പാഞ്ഞ് പോകുമ്പോൾ ഒരുപക്ഷെ അവരുടെ തന്നെ പ്രിയപ്പെട്ടവരായിരിക്കും ഒരുപക്ഷെ ഈ നടന്നു പോകുന്നതെന്നുള്ള ധാരണ ഇവർക്കില്ല. അവരിരിക്കുമ്പോ അവർക്ക് വേറെ ഒന്നും കാണുന്നില്ല, അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനം മാത്രമേയുള്ളൂ. പക്ഷെ ഈ കീറിപ്പാഞ്ഞ് പോകുമ്പോൾ എത്ര പേര് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുള്ളതിന്റെ കണക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ വെറും അഭ്യാസങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത്. പൊതുവെ പരസ്പര ബഹുമാനത്തോടുകൂടി റോഡിന്റെ അവസ്ഥയെ മനസ്സിലാക്കി വാഹനത്തിന്റെ കണ്ടീഷൻ മനസ്സിലാക്കി യാത്ര ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. നല്ലൊരു ദിവസം നേരുന്നു.
0: നമ്മള് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൂട്ട് കുറച്ചധികം ധൃതിയുള്ള ആളുകളാണല്ലേ കൂടുതലും. അപ്പൊ ഈ പറഞ്ഞതിന്റെ കൂട്ട് നമ്മള് കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിൽ വാഹനത്തിലേക്ക് കയറുമ്പോൾ ഡെവിൾസ് ഓൺ പീപ്പിൾ ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഈ എല്ലാവരും ന്യൂജെൻ കുട്ടികളെ കുറ്റം പറയുന്നത് കേൾക്കാറുണ്ട്. ഈ ഒരു റോഡ് അപകടങ്ങളിൽ എല്ലാവരും പൊതുവെ അങ്ങനെ ഒരു എല്ലാവരും രാവിലെ ബൈക്ക് എടുത്തോണ്ട് അങ്ങ് ഇറങ്ങുമല്ലേ അല്ലെങ്കിൽ കാർ എടുത്തോണ്ട് ഇറങ്ങുമല്ലേ എന്ന് പറയും. പക്ഷെ നിങ്ങളിൽ എത്ര പേര്, ഈ പറയുന്നതിൽ എത്ര പേര്, നിങ്ങളിൽ എത്ര പേര് ഈ റോഡിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നു ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക. കാരണം ഈ പറയുന്നവർ തന്നെ ചിലപ്പോൾ അശ്രദ്ധ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
3: നമസ്കാരം.
0: ആരാണ് സംസാരിക്കുന്നത്?
3: ഇത് അനുകുമാർ. പിന്നെ ഈ അപകടങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇപ്പൊ അപകടങ്ങളെ കുറിച്ച് പറയുമ്പോ ഒരു അപകടം നടന്നു കഴിയുമ്പോ നടന്നു കഴിഞ്ഞിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ അപകടം നടക്കുന്നതിന് മുമ്പ് അതിന് വേണ്ട ജാഗ്രത പുലർത്തണം. ഇപ്പൊ തന്നെ ഒരു നിയമം നിലവിൽ കൊല്ലത്തുണ്ട്. എന്താണെന്നറിയാലോ, ടിപ്പറും മറ്റേ ഈ വാഹനങ്ങള് 7-10 വരെ റോഡിൽ ഓടാൻ പാടില്ല. പക്ഷെ ഞാൻ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ AVH വലിയൊരു സ്കൂളാ, ആ സ്കൂളിന്റെ 10,000 പിള്ളേർ പഠിക്കുന്ന സ്കൂളാ, ഈ നിയമങ്ങളൊന്നും ഇല്ലാതെ ടോറസും ടിപ്പറും ഈ ടൈമിൽ ഓടുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു കുട്ടികള് ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന സമയത്ത്
3: ലോറി വന്ന് ഒരു ടിപ്പർ ലോറി അടിച്ചു, അന്നേരമാണ് ഈ നിയമം വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഈ നിയമം ഇപ്പം കാറ്റ് പറത്തിക്കൊണ്ടാണ് ഈ ടിപ്പർ മണ്ണടിക്കുന്നത്. 7 to 10 വരെ ഓടിക്കൂടാന്ന് പറഞ്ഞിട്ടും നമ്മൾ 9 മണിക്ക് പോകുമ്പോഴും ഈ ടിപ്പറും ടോറസും ആ റോഡിൽ
0: ഓടുവാണ്.
3: അപ്പം ആ അത്തരം നിയമങ്ങള് കർശനമാക്കുന്നതുകൊണ്ടാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കരുതപ്പള്ളിയില് ഞാൻ പറഞ്ഞത് ഏതാണ്ട് നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ തൊട്ട് ആ ബസ് സ്റ്റാൻഡ് വരെ സൈഡിലെ പാർക്കിംഗ് കാൽനട യാത്രക്കാർ നടക്കാനിടയില്ലാത്ത രീതിയിൽ സൈഡിൽ ഓരോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക. ബാക്കി ടൂ വീലർ എന്ന് പറഞ്ഞ കാൽനടക്കാരൻ സൈഡിൽ കൂടെ തട്ടിക്കൊണ്ടാണ് പോണത്. ഞാൻ അനോസ്ഥനാ സ്ഥിരം. അരെ അത് നിയന്ത്രിക്കണം. അതിനും ഇവിടുത്തെ പോലീസ് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. അവിടെ സ്ഥിരമായിട്ട് ഒരു വണ്ടി പോലും ഇടക്കാനില്ലാത്തടുത്ത് 10-11 വണ്ടികൾ ഒരുമിച്ച് കടയുടെ മുമ്പിൽ ഇട്ടേക്കുക. അതായത് ഈ ഓടയുള്ള ഓടക്കകത്ത് കയറ്റി ഇട്ടേക്കുക. ഓടയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് സൈഡ്. അപ്പൊ അതൊരു അപകടത്തിന് വലിയൊരു അപകടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. സ്ഥിരം ബ്ലോക്ക് അവിടെ ഈ എത്ര നാള് നിൽക്കുമെന്ന് പറഞ്ഞാൽ അതാണ് ഈ നിയമങ്ങള്. ഒരു അപകടം വന്നിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ആ നിയമം ഉണ്ടാക്കിയാലും പിന്നെ അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്.
0: ഈ
3: പിള്ളേർ പോകുന്ന ഞാൻ പലപ്പോഴും ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പോകുന്നുണ്ട്, അവര് നേരം പോകുന്ന 3-4 സൈക്കിളിൽ ഈ ടിപ്പർ അമിത വേഗത്തിലാ പോകുന്നത്. അവരിത് അവരുടെ ഈ അവരെ പിടിക്കോ തെറ്റിയടിക്കോ എന്നുള്ള പേടിയിൽ അവർ അമിത വേഗത്തിൽ പോകുന്നു. നാളെ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോ വീണ്ടും അടുത്ത നിയമം കൊണ്ടുവരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. നമ്മുടെ നിയമങ്ങൾ പാലിക്കുന്നതും അത് പാലിക്കപ്പെടുത്തുന്നതുമില്ല.
0: അതായത് നിയമങ്ങൾ ഈ പറഞ്ഞതിന്റെ കൂട്ട് എല്ലാവർക്കും പാലിക്കാനുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂളുകളൊക്കെ ഉള്ള സമയങ്ങളാണ്. അപ്പൊ കുട്ടികളെപ്പോഴും രാവിലെ ട്യൂഷന് പോകുന്നവരും ട്യൂട്ടോറിയലൊക്കെ പോകുന്നവരും രാവിലെ സ്കൂളിൽ 9 മണിക്ക് സ്കൂളിലൊക്കെ പോകുന്നവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ അവർക്ക്, അതായത് പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൽ നമ്മൾ കുട്ടികൾ പോകുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് റോഡിൽ കൂടി പോകുന്ന ഡ്രൈവർമാർ ആരാണെങ്കിലും അത് കൃത്യമായിട്ടൊന്ന് പാലിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം അപകടങ്ങൾ ഒഴിവാക്കി തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 വിലോണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
6: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
7: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ

0: വെച്ചോണ്ട് ആ കുച്ചിങ്ങളെ നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോളങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പതാരം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
6: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
5: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
6: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് എൻ ജി മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
0: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചിങ്ങളെ നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോളങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
7: ആ, അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
6: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കേട്ടാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർഷേ സുമയാണ്. അപ്പൊ ഇന്ന് നമ്മൾ റോഡ് അവയർനെസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ റോഡിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും നമ്മൾ എതിർവശത്ത് വരുന്ന ആൾക്കാരെ സൂക്ഷിക്കേണ്ടതും എല്ലാം നമ്മൾ ഇന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് സുരക്ഷ എന്നത് ട്രാഫിക് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്വമാണോ? അല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തീരുമാനം എടുത്തിട്ട് ഒന്ന് ഇറങ്ങി നോക്കിക്കേ, വേഗത്തിൽ എത്തുന്നതിനേക്കാൾ സുരക്ഷിതമായി എത്തുന്നതാണ് പ്രധാനം എന്ന് പറയുന്നത്. അതായത് 10 മിനിറ്റ് നിങ്ങൾ താമസിച്ചാലും വേണ്ടിയില്ല എന്നും പറഞ്ഞിട്ട് എന്നും 10 മിനിറ്റ് താമസിക്കണം എന്നല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് കഴിയുന്നത്ര നേരത്തെ എത്താൻ പറ്റുന്ന ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ നേരത്തെ എത്താനായിട്ട് ശ്രമിക്കുകയും അതിനോടൊപ്പം നിങ്ങളുടെ സുരക്ഷയും നോക്കുക. അപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോകാം. കാരണം നമ്മളുടെ വീട്ടിൽ നമ്മളെ കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഒരു ഹെൽമെറ്റ് ആയിക്കോട്ടെ, ഒരു സീറ്റ് ബെൽറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു നേരത്തെ ക്ഷമയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ശ്രദ്ധയായിക്കോട്ടെ, ചിലപ്പോൾ ഇത്രയേ വേണ്ടു നമ്മളുടെ ജീവൻ സംരക്ഷിക്കാൻ. അപ്പോൾ റോഡിൽ സൂക്ഷിക്കാനും നിയമങ്ങൾ പാലിക്കാനും നമ്മുടെ ജീവൻ സംരക്ഷിക്കാനുമൊക്കെ നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരുക എന്നതല്ല, സുരക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചെല്ലുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ആ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: ആ, ഇന്നത്തെ സബ്ജക്ട് അതായത് ഈ മനുഷ്യന്റെ ഓരോ നന്മകളുടെയും മനസ്സിലായ്മയുടെയും കാര്യം പറയാണ്. നമ്മുടെ ഒരു സുഹൃത്തിന് ഇതുപോലെ ഒരു വണ്ടി അപകടം പറ്റിയപ്പം അറിയാവുന്ന ഒരാള് വണ്ടി അപകടം നടന്ന ആള് കൂടി നിന്ന് കണ്ടുകൊണ്ട് അയാള് വേറെ റൂട്ടിൽ കൂടെ തിരിച്ച് വണ്ടിയും ഇട്ടു. അത് പക്ഷെ ആ വഴി വന്ന ഏതോ ഒരു അപരിചിതനായ ഒരാൾ ഇവിടെ നിന്ന് എങ്ങോട്ട് വന്ന ആളാന്ന് ആർക്ക് അറിഞ്ഞുകൂടാ. അയാള് യഥാർത്ഥത്തിൽ വന്ന് എത്തിയിട്ട് വന്ന് ഞാൻ ആശുപത്രിയിൽ എത്തിക്കാം എന്നേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ, എനിക്ക് പോണം. അങ്ങനെ അയാൾ ആ വണ്ടി കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് ഈ മറ്റേന്ന് പറഞ്ഞ വീടിന് തൊട്ടടുത്തുള്ളതാണ്, പരിചയക്കാരനാണ്. എന്താണ് ഇയാൾ ആശുപത്രിയിൽ നിന്ന് സുഖമായി വന്നണൊക്കെ പോലും അന്വേഷിക്കുക പോലും ചെയ്തില്ല ആ ആള്. അല്ല, ഈ ഓരോരുത്തരുടെ മനസ്ഥിതിയുടെ കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞത്. പിന്നെ അത് ഒരു തരം മനസ്ഥിതിയാണ്, മറ്റു ഉള്ളതും ഒരു മനസ്ഥിതി. എന്റെ ഒരു അറിയാവുന്ന ഒരു അനുഭവ കഥ ഞാൻ വിവരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ വണ്ടിയെ കൊണ്ടുവന്ന് ഇടിച്ചു കൊണ്ടുപോയി കേസ് കൊടുത്ത് അയാളുടെ വണ്ടി പറ്റാനുള്ള പൈസ വേണമെന്ന്. ഏതാ മനസ്സിന് മനുഷ്യന്റെ ഓരോ മാനസികാവസ്ഥയുടെ പറ്റിയുള്ള ഒരു ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ആർക്കും ഒന്നും പരാതി, നമ്മുടെ അറിവിൽപ്പെട്ടവർക്കോ അല്ലാത്തവർക്കോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാനുമുള്ള മനസ്സിതി എല്ലാവർക്കും ഉണ്ടാകട്ടെ. നല്ല ദിവസം.
0: അതായത് നമ്മൾക്ക് നമ്മളിപ്പം റോഡിൽ ഒരു അപകടം പറ്റി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും സഹായം ചോദിക്കത്തില്ലേ? അതുപോലെ തന്നെ ആയിരിക്കത്തില്ല ഈ അപകടത്തിൽ പെട്ട് കിടക്കുന്നവരും. നമ്മൾ അതിന് നേരെ കണ്ണടച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ചിലപ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തെ കുറച്ച് സമയങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ അവരെ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലേ നാളെ തന്നെ ചിലപ്പോൾ ഗുണമുണ്ടാകത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെങ്ങാനും ഇൻ കേസ് ആരെങ്കിലും കടന്നു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകണ്ടേ? അപ്പോൾ ഈ മുഖം തിരിച്ചു പോകുന്നത് എന്ത് മര്യാദയാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം ചിലപ്പോൾ അവർ അവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രം ആലോചിക്കുന്നത് കൊണ്ടായിരിക്കും അവർക്ക് മറ്റുള്ള കാര്യങ്ങളെ എൻഗേജ്ഡ് ആവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു ക്ഷമയില്ലാതെ. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും കോപ്പറേറ്റ് ചെയ്തും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ എവിടെയെങ്കിലും നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 2-വീലറിൽ പോകുമ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്ന കാര്യം. വാഹനം ഓടിക്കുമ്പോൾ ഫോൺ എടുക്കുന്നവരോട് ഒരു ചോദ്യമാണ്, മെസ്സേജിന് മറുപടി നൽകുന്നത് അത്രയ്ക്ക് അത്യാവശ്യമാണോന്നും. ഇതിനൊരു ഉദാഹരണം എനിക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ മുമ്പ് പുതിയകാവിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ആ ഒരു അണ്ടർ പാസേജ് ഉണ്ടല്ലോ, ആ അണ്ടർ പാസേജിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലാം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ വടക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ സ്കൂട്ടറിൽ ഇങ്ങോട്ട് വരികയാണ്. അപ്പം നമ്മുടെ മാർക്കറ്റ് റോഡിൽ നിന്ന് വലിയൊരു ടോറസ് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പം വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സന്ധ്യ സമയമാണ്, ഏകദേശം ഒരു 6:30-7 സമയമാണ്. അപ്പം വണ്ടി ഓടിക്കുന്നത് ഒരു ആ ടോറസ് ഓടിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ കുറെ നേരമായിട്ട് ഈ ഒരു വാഹനങ്ങൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാൻ നിന്ന് പ്രയാസപ്പെടുകയാണ്. ആ ടോറസിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ ഫോൺ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തി നമ്മൾ സംസാരിക്കുകയല്ല. എത്രയും കൂടുതൽ ഈ ലോറി അപകടങ്ങളും അല്ലെങ്കിൽ ബസ് അപകടങ്ങളും പ്രൈവറ്റ് ബസ് അപകടങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഡ്രൈവർമാരെ കുറ്റം പറയാറുണ്ട്. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് അല്ലായിരിക്കും തെറ്റ് എങ്കിൽ പോലും പറയാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു പോകും. അപ്പം നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ആള് അയാളുടെ കയ്യിൽ ഫോൺ, ഏതെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യും? കണ്ടിട്ട് വലിയ പ്രായമോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല, ഒരു ചെറുപ്പക്കാരനായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അത്രയും വലിയ വണ്ടി ഓടിക്കുന്ന അയാൾക്ക് വേണ്ടത് വലിയ രീതിയിലുള്ള ശ്രദ്ധയാണ്. അത് പുള്ളി കൊടുക്കാഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ പ്രതികരിക്കും. പക്ഷെ അതിനൊന്നും അതിനൊരു മറുപടി തരാനോ ഒന്നിനും അവർ നിന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. കാര്യം അവർക്കറിയാം അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അവരത് ടോളറേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫോൺ നോക്കുന്ന ആ 2-3 സെക്കൻഡിൽ റോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. മുന്നിൽ പെട്ടെന്നൊരു കുട്ടിയോരോ ആരെങ്കിലും ഒന്ന് റോഡ് മുറിച്ച് കടക്കാം, അല്ലെങ്കിൽ ഒരു വാഹനം ബ്രേക്ക് ഇടാം, അല്ലെങ്കിൽ ഒരു കാൽനടക്കാരൻ റോഡിലേക്ക് കടന്നു വരാം. അപ്പോൾ ഫോൺ സ്ക്രീനിൽ നിന്ന് കണ്ണ് മാറ്റിയിട്ട് റോഡിലേക്ക് നോക്കാൻ കിട്ടുന്ന സമയം, ആ ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്ന് വൈകിപ്പോകാം. അപ്പോൾ ഒരു നമുക്കും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമുക്കും ഒരു ഫോൺ കോൾ നമ്മളെ കാത്തിരിക്കുന്നതോ അല്ലെങ്കിൽ മെസ്സേജ് നമ്മളെ കാത്തിരിക്കുന്നതോ ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഓപ്പോസിറ്റ് വരുന്ന ഒരാളുടെ ജീവൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മളുടെ കയ്യിലായിരിക്കും. അതിനത്രയും അശ്രദ്ധ കൊടുത്തിട്ട് പിന്നെ നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടും യാതൊരു വിധത്തിൽ ഒരു കാരണവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് കൂടുതൽ പറയാനുള്ളത്? നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: അലർജീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
3: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
4: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
3: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

ഒഴികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ കാര്യങ്ങളാണ്. റോഡിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പം റോഡ് കാര്യങ്ങളല്ല, നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതേപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെൽമെറ്റ് തലയിൽ മാത്രമല്ല, അത് നമുക്ക് ഉത്തരവാദിത്തത്തിലും നമുക്ക് വേണം. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് ഹെൽമെറ്റ് ഒരു ശീലമല്ല, സുരക്ഷയുടെ ഭാഗമാണ് കേട്ടോ. അടുത്തുള്ള സ്ഥലത്തേക്ക് മാത്രമാണ് പോകുന്നത്, ഇവിടെ പോലീസില്ല, എനിക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഹെൽമെറ്റ് ഒഴിവാക്കുന്നത് അപകട സാധ്യത കുറയ്ക്കുന്നില്ല. അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ എവിടെയാണെന്നതല്ല പ്രധാനം, അപകടം സംഭവിച്ചോ എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കുകയും ശരിയായി കെട്ടുകയും ചെയ്യാം. ഇനി കാറിനകത്ത് പോകുന്നവർ ചെറിയൊരു ശീലമുണ്ട്, കാറിൽ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാനായിട്ട് മറക്കരുത്. ഡ്രൈവർ മാത്രമല്ല കാറിലുള്ള എല്ലാവരും. പിന്നിലിരിക്കുന്നതല്ല ബെൽറ്റ് വേണ്ട എന്ന ചിന്തയും മാറ്റാം. അപകടം മുന്നിൽ മാത്രം സംഭവിക്കണമെന്നില്ല, സുരക്ഷയ്ക്ക് മുന്നിൽ എന്നും പിന്നിൽ എന്നും വ്യത്യാസമില്ല കേട്ടോ. ഇനി റോഡ് എല്ലാവരുടേതുമാണ്. റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനത്തെ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടി പരിഗണിക്കണം. കാൽനടയാത്രക്കാർ, സൈക്കിൾ യാത്രക്കാർ, ഇരുചക്രവാഹന യാത്രക്കാർ, പ്രായമായവർ, കുട്ടികൾ, അവർക്കുമെല്ലാം ഈ റോഡിൽ തുല്യ അവകാശമുണ്ട്. നമ്മൾ കുറച്ച് വേഗം കുറച്ചാൽ മറ്റൊരാളുടെ ജീവിതം കുറച്ച് കൂടുതൽ സുരക്ഷിതമാക്കാം. നമ്മളിങ്ങനെ ഈ സ്പീഡിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഓവർടേക്കൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ റോഡ് നിന്റെ വേറെ ആരെങ്കിലും ഒക്കെ ആണോ എന്ന് നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ. എല്ലാവരുടെയും ആണ് കേട്ടോ. ഇപ്പം ഈ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇപ്പം വൺ വേ ആണല്ലോ കൂടുതലും. അപ്പം വൺ വേ ആക്കിയപ്പം ക്ഷമയെന്ന് പറയുന്ന ഒരു കാര്യം ഒരാൾക്കും ഇല്ല എന്നുള്ളതാണ് കാര്യം. കൂടുതലും ഈ റോഡിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഭയങ്കര സിവിക് സെൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, നമുക്ക് നല്ല സിവിക് സെൻസ് ഉണ്ട്. സിവിക് സെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുബോധം, പൊതുബോധം എന്ന് പറയുന്നത് നല്ല വൃത്തിക്കുണ്ട്. വൺ വേയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും നല്ല വരിവരിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം തൊട്ട് വേണ്ടിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൺ വേയിൽ ഈ വണ്ടികൾ ഇത്രയും നിരപ്പിന് നിരപ്പ്, പ്രത്യേകിച്ചും രാവിലെയാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്, ഈ വണ്ടികൾ ഇത്രയും നിരന്ന് നിരന്ന് നിരന്ന് പോകും, നിരനിരയായിട്ട് പോകുമ്പോൾ ഈ പുറകിലുള്ള ആളുകൾ ഫ്രണ്ടിലുള്ള വണ്ടികളെ ഹോണടിച്ച് ഹോണടിച്ച് ഹോണടിച്ച് ഒരു പരുവാക്കും. അതായത് അവർക്ക് കൃത്യമായിട്ട് കാണാം ഫ്രണ്ടിൽ എത്ര വണ്ടികൾ പോകുന്നുണ്ട്. ചിലപ്പോൾ രണ്ട് ലോറികളോ മൂന്ന് കാറുകളോ ഒക്കെ കാണും. ഈ പുറയിന് പോകുന്നവർക്ക് കൂടുതൽ കയറി, അതായത് ഇവർ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് നീക്കി എടുത്താൽ മാത്രമേ നമുക്ക് പുറയിന് ഉള്ള ഒരു ഫ്രണ്ടിലൊക്കെ കയറൂ. ഇത് കൃത്യമായിട്ട് ഇവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഇവരത് അറിയാത്ത രീതിയിൽ ഇവർക്ക് പെട്ടെന്ന് എത്തണം, ഇവർക്ക് മുമ്പിൽ എത്തണം എന്ന് പറയുന്ന അപാരം നോയ്സ് പൊല്യൂഷനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരാളുടെ ചെവിയുടെ ഡയഫ്രം അടിച്ചു പോകുന്ന രീതിയിലുള്ള ഹോണടിയാണ് ഈ ഹോണടിക്കുന്നത്. പ്രത്യേകിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. മുമ്പിൽ പോകുന്ന ഒരാളെ അത്രയ്ക്കധികം ഇവർ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫ്രണ്ടിൽ പോകുന്നവർക്ക് വാശിയുണ്ടാകും. വാശിയുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇത് കലാശത്തിൽ ചിലപ്പോൾ ചെന്ന് അവസാനിച്ചു എന്ന് വരാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. റോഡിൽ ഇറങ്ങുമ്പോൾ കുറച്ചൊക്കെ സിവിക് സെൻസ് ആവാന്നേ. അപ്പോൾ നിങ്ങൾ ഇത്രയധികം വെപ്രാളോ ഇത്രയധികം ഇതും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എത്തേണ്ട സമയത്ത് നിങ്ങളൊരു 10 മിനിറ്റ് നേരത്തെ എത്തണം എന്നല്ലേ ഉള്ളൂ. അതിന് നിങ്ങൾ 10 മിനിറ്റ് നേരത്തെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കടന്ന് ഹോണടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഇവിടെ പെട്ടെന്ന് എത്തണം, എനിക്ക് എൻ്റെ വെപ്രാളമാണ് വലുത് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: മൗനം സ്വരം.

സഞ്ചരിക്കേത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ അതാണ്ട് നമ്മളുടെ സമയം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് റോഡ് അപകടത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. നമുക്കൊന്ന് ചിന്തിക്കാം അല്ലേ, നമ്മൾ റോഡിൽ കൂടെ കാണുന്ന ഓരോ വാഹനത്തിനുള്ളിലും ഒരു കഥയുണ്ട്. ആരുടെയോ അച്ഛൻ, ആരുടെയോ അമ്മ, ആരുടെയോ സഹോദരൻ, ആരുടെയോ മകൻ, ആരുടെയോ മകൾ, അവരൊക്കെ ആരുടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അടുത്ത തവണ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ എനിക്കെന്ത് സംഭവിക്കും എന്നതിന് പകരം എൻ്റെ അശ്രദ്ധ കൊണ്ട് മറ്റൊരാൾക്ക് എന്ത് സംഭവിക്കും എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങൾക്കും രണ്ടാമതൊരു അവസരം ലഭിച്ചേക്കാം. പക്ഷെ ചില റോഡ് അപകടങ്ങൾക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് വേഗതയല്ല നമ്മുടെ ലക്ഷ്യം, സുരക്ഷിതമായ യാത്രയാണ്. നിയമങ്ങൾ പാലിക്കാം, ഹെൽമറ്റ് ധരിക്കാം, സീറ്റ് ബെൽറ്റ് ഇടാം, മൊബൈൽ ഫോൺ മാറ്റിവെക്കാം, മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കാം, അമിത വേഗം ഒഴിവാക്കാം. കാരണം നമ്മളുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, നമ്മൾ സുരക്ഷിതമായി എത്തുന്നത് കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് നാളെ നമുക്ക് കാണാം എന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സെറം ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച്ആൻഡ്ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മെടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
8: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
9: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
10: Stay tuned, stay happy with the Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് വേറെ ആരുമല്ല, ആതിരയാണ്. നമ്മള് ഡെയിലി യാത്രയൊക്കെ ചെയ്യുമ്പോൾ പല പല കാഴ്ചകളൊക്കെ കാണാറല്ലേ. ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതൊക്കെ ഇങ്ങനെ, അല്ലെ, ചില വ്യക്തികളെയൊക്കെ അവരുടെ ജോലിയൊക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ അവരെ കുറിച്ച് കുറച്ച് നേരങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കില്ല. അങ്ങനെ ഇന്ന് ഞാൻ കണ്ട ഒരു വ്യക്തിയെ കുറിച്ച് പറയാം. അവരില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്നും ഇത്ര വൃത്തിയായിരിക്കില്ല. അത് വേറെ ആരുമല്ല, കയ്യിലൊരു ഡയറിയും ഒരു തള്ളുവണ്ടിയുമായി നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോയ ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ആരായിരിക്കും എന്ന്. നമ്മുടെ ഹരിത കർമ്മസേനയിലെ ചേച്ചിമാരെ തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ അർദ്ധ നഗര പ്രദേശങ്ങളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ടൗണിലെ പോലെ വലിയ ഓട്ടോമേറ്റഡ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളൊന്നും നമ്മുടെ അടുത്തില്ലല്ലോ. എന്നാൽ പഴയ ഗ്രാമങ്ങളിലെ പോലെ പ്ലാസ്റ്റിക് കുഴിച്ചിടാനോ ആവശ്യത്തിന് പറമ്പൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യാതൊരു മടിയും ഇല്ലാതെ നമ്മുടെ നാടിന്റെ സുഖത്തിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ചേച്ചിമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നാടിന്റെ ശുചിത്വം സ്വന്തം ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുന്ന അവരുടെ ആ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ സത്യത്തിൽ മനസ്സിന് വലിയൊരു സന്തോഷമാണ് തോന്നുന്നത്. പക്ഷെ ആ ചിരിക്ക് പിന്നിൽ വലിയൊരു കഷ്ടപ്പാട് കൂടിയുണ്ട്. ആ കഷ്ടപ്പാടിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. വെയിലായാലും മഴയായാലും ഇത് എല്ലാ വീടുകളിലും കയറി ഇങ്ങനെ കഷ്ടപ്പെട്ട് വേസ്റ്റുകൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് എല്ലാ മാസവും ഇറങ്ങി ഇങ്ങനെ തരം തിരിച്ച് അതിനെ ഓരോ ഇന്ന സെഷനാക്കി മാറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഒരു വീട്ടിൽ തന്നെ ഒരു കൂന, നമുക്കറിയാലോ നമ്മുടെ വീട്ടിലെ അവസ്ഥ, എന്തുമേണ്ടി വേസ്റ്റ് കവറുകൾ അല്ലെ, ഇതെല്ലാം അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ഒരു വീട്ടിൽ നിന്ന് മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുപാടുള്ള മിക്ക വീടുകളിലും കയറി ഇറങ്ങി അത് കളക്ട് ചെയ്ത് അര അതിനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടി ജീവിതത്തോടൊപ്പം നമ്മുടെ സമൂഹത്തിന്റെ ഒരു സേവനം കൂടി ചെയ്യുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ള ഹരിതകർമ്മ അംഗങ്ങൾ. അവരെയൊക്കെ നമ്മൾ നല്ല ബഹുമാനത്തോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുക. അതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനോടൊപ്പം കുറച്ച് പാട്ട്.

0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.
1: ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് വേറെ ആരുമല്ല, ആതിരയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളെക്കുറിച്ചാണ്. നമ്മളൊക്കെ വീട്ടിൽ പ്ലാസ്റ്റിക് കവറുകളും ഒഴിഞ്ഞ കുപ്പികളും ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ ഒരു മൂലയിൽ ഇങ്ങനെ കൂട്ടിയിടും. പലപ്പോഴും അത് കഴുകി വൃത്തിയാക്കി തരംതിരിച്ച് വെക്കാൻ പോലും നമ്മളിൽ പലരും മടിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മടിച്ച ആ മാലിന്യങ്ങളെ തികഞ്ഞ ആത്മാർത്ഥതയോടെ തരംതിരിച്ച് ആ ചാക്കുകൾ നിറച്ച് ചുമലേറ്റുന്ന ഈ ചേച്ചിമാരാണ്. അപ്പോൾ അവരെ നമ്മൾ എന്താണ് ഒരു ബഹുമാനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് കൂടിയുള്ളതാണ്. അല്ലെ, അവരെ നമ്മൾ എന്താ അംഗീകരിക്കാൻ ശ്രമിക്കുക. ചൂടും മഴയും തണുപ്പും ഒന്നും നോക്കാതെ ഇവർ ഓരോ വീടുകളിലും പടി കയറി വരുന്നത് ചില വീടുകളിൽ ചെന്നാൽ സ്നേഹത്തോടെ സ്വീകരിക്കും, എന്നാൽ ചിലയിടങ്ങളിലോ ഇതിനൊക്കെ ഞങ്ങൾ യൂസർ ഫീ തരണോ എന്ന് ചോദിച്ച് മുഖം തിരിക്കുന്നവരെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. കേവലം ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടിയല്ല ഇവർ ഈ ജോലി ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് ഒരു തൊഴിൽ മാത്രമായി കാണരുത്. ആ തൊഴിലിലൂടെ നമ്മുടെ വീടും നാടും രോഗമുക്തമായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അനായാസം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ പുഴകളിലും തോട്ടിലും എത്താതെ തടയുന്നത് ഇവരുടെ ഉറപ്പുള്ള കൈകളാണ്. ഇത്രയും വലിയൊരു കഷ്ടപ്പാട് അവർ അനുഭവിക്കുമ്പോഴും പലരിൽ നിന്ന് ലഭിക്കുന്നത് അനാദരവ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടല്ലേ. കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളം വിഷമിക്കുന്നുണ്ടാകും. നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം നമുക്ക് കുറെ പാട്ടുകൾ കേട്ടാലോ? അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം. ഇത് റേഡിയോ 91.2.

0: ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ് മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോ നടത്തുന്നത്.
3: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ദി ബീറ്റ് ഫീൽ ദി വൈബ് സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2.
1: റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങളുടെ കൂടെ ഉള്ളത് ആതിരയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഹരിതകർമ്മ സേനയോട് നമുക്കുള്ള സാമൂഹിക പ്രതിബദ്ധതകളെ കുറിച്ചാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് അല്ലെ? ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് മുതലൊന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ ഭാരം പകുതിയായിട്ട് കുറയും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ പ്ലാസ്റ്റിക് കഴുകി ഉണക്കുക. നമ്മൾ കൈമാറുന്ന പ്ലാസ്റ്റിക് പാക്കറ്റുകളും കുപ്പികളും കഴുകി വൃത്തിയാക്കി ഉണക്കി മാത്രം കൊടുക്കുക. ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഈ വേസ്റ്റുകളും പ്ലാസ്റ്റിക്കും ബാക്കി വസ്തുക്കളും കൃത്യമായി വേർതിരിച്ചു വയ്ക്കുക. മാസം തോറും അവർക്ക് നൽകേണ്ട ചെറിയ തുക ഒരു ദാനമല്ല, അവരുടെ അധ്വാനത്തിന്റെ അംഗീകാരമാണ്. അത് മടിയില്ലാതെ നൽകുക. ഏറ്റവും പ്രധാനം എന്താണെന്നോ, അവർ നിങ്ങളുടെ പടിവാദികൾ എത്തുമ്പോൾ ഒരു വാക്ക്, ഒരു ചെറിയ പുഞ്ചിരി, ചേച്ചി സുഖമാണോ എന്നൊരു കുശലാന്വേഷണം, അത് നൽകുന്ന സന്തോഷം അവർക്ക് വളരെ വലുതായിരിക്കും. ഇന്ന് പല ചെറുപ്പക്കാരും സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ട്രെൻഡിങ് ആക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ചേച്ചിമാരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ഡിജിറ്റൽ ലോകത്തും നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ ട്രെൻഡാക്കി മാറ്റിക്കൂടെ? അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും എന്തായി കാണരുത്, അവരുടെ പ്രവൃത്തിയെ വില കുറച്ച് കാണരുത്. പകരം അവരുടെ പ്രവൃത്തിക്ക് വളരെ മനോഹരമായ ഒരു സ്ഥാനം നൽകുക. നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിൽ അവരും അതിന്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ റേഡിയോ ജംഗ്ഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഹരിത കർമ്മ സേനാ അംഗങ്ങൾക്കും എൻ്റെ റേഡിയോ 91.2 വലിയൊരു ബിഗ് സലൂട്ട്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഹരിത കർമ്മ സേനാ അംഗങ്ങൾക്കും വേണ്ടി പാട്ടുകൾ കേട്ടിട്ട് തിരി

0: എപ്പോഴും എവിടെയും കൂട്ടായി എട്ട് റേഡിയോ 91.2.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
7: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിളും

0: ഫർണിച്ചറോ അതോ മലേഷ്യയിലോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓൺ ഓഫർ അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നിലപ്പാടത്തിന് പുറത്തേക്ക് വീട്ടിൽ പാതി എഴുതിയതയുടെ വീണ്ടും വേദനയുടെ യാത്ര കരയിച്ച് മറ്റൊരു സൂര്യൻ കൂടി മറയുകയാണ്.
1: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. തിരികെ വരാം. ഇത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി

തെരുവുകളും നമ്മുടെ നാടിന്റെ മുഖമല്ലേ. നമ്മൾ വണ്ടിയിൽ റോഡിലേക്ക് വലിച്ചെറിയാൻ മിനിറ്റുകൾ പോലും വേണ്ട. പക്ഷെ ആ ഒരു ചെറിയ കവർ വർഷങ്ങളോളം അവിടെ കിടന്ന് പരിസ്ഥിതി നശിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? മഴ പെയ്യുമ്പോൾ ഡ്രെയിനേജുകൾ അടഞ്ഞു പോകാനും വെള്ളക്കെട്ട് ഉണ്ടാകാനും പ്രധാന നമ്മൾ അറിയാതെ വഴിയിൽ ഉപേക്ഷിക്കുന്നു. വരണമെങ്കിൽ അത് ഞാൻ എന്റെ റോഡ് എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മലിനമുതമായ ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതോടൊപ്പം മനസ്സിന് സന്തോഷം നൽകാനായി കുറെ

കഷ്ടപ്പെട്ട്

തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.0 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പോൾ നമ്മൾ വൃത്തിയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നത് അല്ലേ? ആദ്യം വീട്, പിന്നെ റോഡ്, പിന്നെ നമ്മുടെ നാട്. വൃത്തിയുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാടിനെ എങ്ങനെ മാറ്റിയെടുക്കാം, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇതെല്ലാം നമ്മൾ ചെയ്യാൻ തയ്യാറാവുക. ദിവസവും നമ്മളിങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളല്ലേ, അതിൽ എത്ര വൃത്തിഹീനമാക്കി നമ്മുടെ റോഡിനെ ആക്കാമോ അതെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു പങ്കും അതിലുണ്ട് ഇല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ, നമ്മൾ ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുപ്പി വെള്ളമോ ഒക്കെ കുടിച്ചിട്ട് നമ്മളും എടുത്തെറിയുന്നത് റോഡിലോട്ട് തന്നെയല്ലേ, അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ തന്നെയാകുമ്പോൾ കുറേയേറെ വൃത്തി നമുക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പം അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറില്ല, പകർച്ചവ്യാധികളുടെ ഒക്കെ ഒരു സമയം വരും അല്ലേ. ഈ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് മാറുമായിരുന്നു. ഇപ്പോൾ സാധാരണ ഒരു പനി പോലും ഇങ്ങനെ നീ ഒത്തിരി നാളെടുക്കും മാറി വരാൻ. നമ്മൾ എത്ര മെഡിസിനോ ഏതൊക്കെ ഹോസ്പിറ്റലിലോ എന്തൊക്കെ മരുന്നുകൾ മാറി മാറി കഴിച്ചാലും ഈ രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നില്ല. അത് എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യുമോ അത്രത്തോളം ഒക്കെ എഫക്റ്റ് ചെയ്തതിന് ശേഷമാണ് മാറുന്നത്. ഇതൊക്കെ തന്നെ ഈ വൃത്തിയില്ലായ്മയുടെ കാരണം കൊണ്ട് തന്നെ കൂടുതൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വൃത്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്ക് കൊണ്ടുവരിക. ഈ പകർച്ചവ്യാധികൾ ഒക്കെ പടർന്നു പിടിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹമായിട്ട്

0: ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ചിന്തിക്കുകയും വേണം, ചെയ്യുകയും വേണം അല്ലേ. ചിന്തിച്ച് ചെയ്യുമ്പോൾ വൃത്തി എന്ന കാര്യം വളരെ പ്രാധാന്യമുള്ളത് ആണ് എന്ന് ഓർക്കുക. ശുചിത്വം എന്നത് ഒരു ദിവസമോ ഒരാഴ്ചയോ കൊണ്ട് തീരേണ്ട ഒന്നല്ല, അത് ഒരു സംസ്കാരമാണെന്ന് പറഞ്ഞാലോ. അതിന് നമ്മൾ വേർതിരിക്കാനായിട്ട് പഠിക്കണം. എന്തിനെ വേർതിരിക്കാൻ? ഈ വേസ്റ്റുകളെയൊക്കെ വേർതിരിക്കാൻ പഠിക്കണം. ജൈവ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ വളമാക്കാം, അല്ലെങ്കിൽ ഉറവിട മാലിന്യ സംസ്കരണ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം. അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ കഴുകി ഉണക്കി ഹരിതകർമ്മസേനയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളോട് നോ പറയുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? തുണിസഞ്ചികൾ കരുതുക. വഴിയോരങ്ങൾ നമ്മുടേതാണ് അല്ലേ. അപ്പോൾ പൊതുസ്ഥലങ്ങൾ നമ്മുടെ വീടിന്റെ ഉമ്മറം പോലുള്ള വൃത്തിയായ സൂക്ഷിക്കുക. വഴിയോരങ്ങൾ നമ്മുടേതാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊതുസ്ഥലങ്ങളും നമ്മുടെ വീടിന്റേതുപോലെ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. നമ്മുടെ നാട് സുന്ദരമാകണമെങ്കിൽ, പകർച്ചവ്യാധികളില്ലാതെ ഒരു നല്ല നാളെ നമുക്ക് വേണമെങ്കിൽ, അത് തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. നാളെ രാവിലെ ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ വീട്ടിൽ വരുമ്പോൾ പരാതികളോടെയല്ല, പുഞ്ചിരിയോടെ, കൃത്യമായി വേർതിരിച്ച മാലിന്യവുമായി അവരെ സ്വീകരിക്കാം. അതാണ് എന്റെ ഉത്തരവാദിത്തം എന്ന് നമുക്കുറക്കെ പറയാം. ഇനി നമുക്ക് കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വന്നാലോ. അപ്പോൾ കേൾക്കാം എന്റെ റേഡിയോയിലൂടെ അതിമനോഹരമായി.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നമ്മൾ വൃത്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ്ടും പറയുന്നത്, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ വീടിനെ വൃത്തിയാക്കാനും നമ്മുടെ സമൂഹത്തെ പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ മാറ്റാൻ നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും തന്നെ ഇല്ലല്ലോ, എല്ലാവരും സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ഒരു കാര്യമാണ്, അതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, തെറ്റുകൾ ചെയ്യുന്നവരല്ല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതായി നമുക്ക് തോന്നും. സത്യം പറയുന്നവരുടെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം സത്യം ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ മുറിവുണ്ടാക്കും. എങ്കിലും മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് സത്യം പറഞ്ഞ് ഒറ്റപ്പെടുന്നത്. കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സ്വയം മനസാക്ഷിയെ വേദനിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചില ഒറ്റപ്പെടലുകൾ നമ്മൾ തെറ്റായ വഴി പോയതിന്റെ അടയാളങ്ങളൊന്നുമല്ല, ശരിയായ വഴിയിൽ ഒറ്റയ്ക്ക് നടന്നതിന്റെ വില മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ചിലർ നമ്മളെ വിട്ടുപോകും. നമ്മുടെ വാക്കുകൾ തെറ്റായതുകൊണ്ടല്ല, അവരുടെ തെറ്റുകൾക്ക് മുന്നിൽ നമ്മൾ മൗനം പാലിക്കാതിരുന്നത് കൊണ്ടാണ്. ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കണക്ട് ചെയ്ത് തോന്നിയത്. അല്ലേ, പലപ്പോഴും സത്യത്തിന്റെ വാക്കുകൾ ആരും തിരിച്ചറിയാൻ ശ്രമിക്കാറില്ല. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2.

തിരികെ വരാം. ഇത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് വേറെ ആരും അല്ല ആതിരയാണ്. അപ്പോൾ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് റേഡിയോ ജംഗ്ഷനിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ വീണ്ടും പറയാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കേൾക്കാനുള്ള ടെൻഡൻസി കൂടുന്നതോടൊപ്പം പറയാനുള്ള ടെൻഡൻസിയും കൂടുകയാണ്. ഇതുവരെ പാട്ടുകളൊക്കെ കേട്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമായി കാണും അല്ലേ. എങ്കിൽ ഇന്നത്തെ നമ്മുടെ റേഡിയോ ടോക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഭക്ഷണ മാലിന്യവും നമ്മുടെ ഉത്തരവാദിത്തെക്കുറിച്ചാണ്, വേറൊന്നുമല്ല. കല്യാണ വീടുകളിലോ ഹോട്ടലുകളൊക്കെ പോകുമ്പോൾ പ്ലേറ്റിൽ ബാക്കി വെച്ച് കളയുന്ന ആ ആഹാരമുണ്ടല്ലോ, അത് എത്ര പേരുടെ ഒരു ദിവസത്തെ വിശപ്പടക്കാനുള്ളതാണെന്നറിയുമോ? നമ്മുടെ നാട്ടിൽ ഒരു വശത്തെ ടൺ കണക്കിന് ഭക്ഷണമാണ് ദിവസവും ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്നത്. മറുവശത്താകട്ടെ ഒരു നേരം ആഹാരം കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് മനുഷ്യരുമുണ്ട്. വിശപ്പിന്റെ വില അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. കഴിക്കാൻ സാധിക്കുന്ന അത്രയും മാത്രം പ്ലേറ്റ് വിളമ്പുക എന്നത് ഒരു മോശം കാര്യമല്ല, മറിച്ച് സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. ആഹാരം കളയാതിരിക്കുക എന്നത് നമ്മൾ ഭൂമിയോടും മറ്റു മനുഷ്യരോടും കാണിക്കുന്ന വലിയൊരു നീതിയാണ്. ആർക്കെങ്കിലും ഒരു കുഞ്ഞു സഹായം ചെയ്തു നൽകാൻ കിട്ടുന്ന അവസരമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമെന്ന് സങ്കല്പിച്ച് മുന്നോട്ട് പോവുക. റോഡിലെ ട്രാഫിക്കിൽ കിടക്കുമ്പോഴോ

0: കുഞ്ഞികൃഷ്ണന്റെ വീടിന്റെ മുന്നിൽ നിന്ന് തേക്കും മഹാഗണിയും ആഞ്ഞിലിയും ഒക്കെ അങ്ങ് മുറിച്ചല്ലോ.
1: അവന് വീടുമൊക്കെ ഉണ്ടായോ?
0: അത് ശരിയാ, അവന് ആവശ്യം വന്നപ്പോ മരം മുറിച്ച്. നാട്ടിൽ മുഴുവനും നടന്ന് മരം വരമാണെന്നും മരമില്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാതാകുമെന്നും ഒക്കെ പ്രസംഗിച്ച് നടന്നവനാ ഈ കുഞ്ഞികൃഷ്ണൻ.
1: പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ തന്റെ വിചാരം?
0: അങ്ങനെ ബന്ധം പുലർത്തി ജീവിക്കാൻ വയ്യാത്തവരെ ഈ പൊതുപ്രവർത്തനത്തിന് നടക്കരുത്.
1: പൊതുവിദ്യാലയത്തിലേക്ക് പിള്ളേരെ ഇവിടുന്ന് ഒന്ന് പ്രസംഗിച്ച് നടക്കുന്ന ശിവരായൻ സാറിന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഏത് സ്ഥാപനത്തിലാ പഠിപ്പിക്കാൻ വിട്ടത്?
0: അത് ശരിയാ, ജീവിതശൈലി രോഗത്തിന് കാരണം ഫാസ്റ്റ് ഫുഡാണെന്ന് പ്രസംഗിച്ച് നടന്ന നമ്മുടെ ക്രിസ്റ്റഫർ സാറിന്റെ വീട്ടിലെ മിക്ക ദിവസവും ഭക്ഷണം ഓർഡർ ചെയ്ത്
1: വരുത്തുവാറിഞ്ഞ്
0: അവിടുത്തെ ഡ്രൈവർ തോമാച്ചൻ ഇവിടെ വന്നിരുന്നു പറഞ്ഞ്.
1: വീട്ടിലൊരു ജീവിതശൈലി, മൈക്ക് കെട്ടുമ്പോ വേറൊരു ശൈലി.
0: അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് പ്രസംഗമൊക്കെ കേൾക്കാൻ ആര് പോന്ന്?
1: അതൊക്കെ പണ്ട് ആദർശമുള്ള ആൾക്കാർ പ്രസംഗിക്കുന്നത് അറിഞ്ഞാൽ കിലോമീറ്റർ സൈക്കിളിൽ എവിടെ പോയി കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
0: ഇപ്പൊ പിന്നെ എല്ലാരും അങ്ങ് പ്രഭാഷണക്കാരാ. നാടക മത്സരം നടക്കുന്നതിന് മുമ്പ് ചില സ്ഥലത്ത് കുറെ പപ്പുള്ളമാര് കേറി നിന്ന് റോഡ് കുളമായി കിടക്കുന്ന കാര്യവും ഓട വൃത്തിയാക്കാത്ത കാര്യവും ഒക്കെ അങ്ങ് തട്ടിവിടും. കേട്ടോണ്ടിരിക്കുന്നവർ കുനിഞ്ഞിരുന്ന് ചിരിക്കുക.
1: എടാ വിനുവേ, എന്തേ നിന്റെ അടികൊള്ളി ഷാജി?
2: അമ്മാവാ, എനിക്ക് അവനുമായിട്ട് വലിയ കമ്പനി ഒന്നുമില്ല.
0: എടാ, ഞങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാതടാ. നീ കഴിഞ്ഞ ആഴ്ച ഷാജിയുടെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുന്നത് ഞങ്ങൾ കണ്ടല്ലോ.
2: അമ്മാവി, അത് ശരിയാ. നമ്മുടെ പടിഞ്ഞാറ്റക്കര നിന്നപ്പോ ഷാജി കൊണ്ടുവന്ന് ബൈക്ക് നിർത്തി, ഞാൻ കേറി. എന്ന് വിചാരിച്ച അവനുമായിട്ട് വലിയ കമ്പനി ഒന്നുമില്ല കേട്ടോ.
1: എന്തായാലും ഷാജി ഒരു കഴുതയായി പോയല്ലോ.
0: അഹങ്കാരം കാണിച്ചിട്ട് കഴുതയാണെന്ന് പറഞ്ഞാ മതിയോ?
1: ഈ സുരേന്ദ്രൻ സാർ ആരോടെയും വഴക്കിനും വയ്യാവിലിക്കും പോണ ആളല്ലേ. അയാള് ഷാജിയെ അടിക്കണമെങ്കിൽ തക്കതായ കാര്യം കാണും.
0: എന്റെ സംശയം ഞാനങ്ങ് പറയാം, ഈ സുരേന്ദ്ര സാറിന്റെ മോള് പോകുമ്പോ ഏതേലും മോശം കമന്റ് ഷാജി പറഞ്ഞു കാണും, അതായിരിക്കും അടി കൊടുക്കാൻ കാരണം.
2: അമ്മാവി പറയുന്നത് പോലെ പലരും പറയുന്നത്, പക്ഷേ അടി കൊടുക്കാൻ കാരണം വേറെയാ.
1: സുരേന്ദ്രൻ സാറിനെ കഴിയുന്ന കാശ് പോലും മേടിച്ചിട്ട് സമയത്ത് കൊടുത്തില്ലയോ?
2: നമ്മുടെ തലക്കരയിലെ രാജപ്പന്റെ സഹോദരിക്ക് കല്ലും താഴത്തു നിന്ന് ഒരു കല്യാണാലോചന വന്നായിരുന്നു.
0: നമ്മുടെ PSC കോച്ചിങ്ങിന് പോകുന്ന ആ കൊച്ചിനോ?
2: ആ, അത് തന്നെ, ആ കൊച്ചു തന്നെ. നമ്മുടെ ആലോചന വന്ന ചെറുക്കനെ നമ്മുടെ സുരേന്ദ്ര സാറിന്റെ ഭാര്യയുടെ വീട് നടത്തുള്ളതാ.
1: ഓ, സാറിന്റെ ഭാര്യയുടെ വീടിന് കല്ലും താഴത്താണല്ലോ.
2: രാജപ്പൻ സുരേന്ദ്ര സാറിന്റെ ഭാര്യയെ കണ്ട് ചെറുക്കനെ കുറിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി.
1: തിരക്കണമല്ലോ.
2: തിരക്കാനായിട്ട് രാജപ്പൻ പോയപ്പോ സുരേന്ദ്ര സാറിന്റെ ഭാര്യ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവിടെ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു.
0: തിരക്കിയപ്പോ ചെറുക്കൻ റെഡിയല്ല.

0: പറഞ്ഞു.
1: വിശദമായിട്ട് തിരക്കിട്ട് നാളെ പറയാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വൈകിട്ട് രാജപ്പൻ അമ്പലത്തിന് മുമ്പിൽ പോയി കാത്തുനിന്നു.
2: അവരൊറ്റ ദിവസം മുടങ്ങാ ക്ഷേത്രത്തിൽ പോണ സ്ത്രീയാ.
1: തിരക്കിയപ്പോ കിട്ടിയ കാര്യങ്ങളെല്ലാം അവരും പറഞ്ഞു. ആ കല്യാണം നടത്താൻ തന്നെ അപ്പൊ രാജപ്പന്റെ വീട്ടുകാരങ്ങ് തീരുമാനിച്ചു.
3: ഈ വിഷയത്തിൽ ഷാജി എന്തിനാ ഇടപെടുന്നത്?
1: പറയട്ടമ്മാവി, ചെറുക്കന്റെ വീട്ടിലോട്ട് പോയ കാര്യവും രാജപ്പന്റെ വീട്ടിലോട്ട് അവർ വരുന്ന കാര്യവും എല്ലാം രാജപ്പൻ സുരേന്ദ്ര സാറിന്റെ ഭാര്യയെ കാണുമ്പോ സംസാരിക്കായിരുന്നു.
2: അല്ല, അത് വേണമല്ലോ.
1: പക്ഷെ രാജപ്പനും ആ ചേച്ചിയും കൂടെ സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോ ഷാജിക്ക് വേറെ ചില സംശയങ്ങൾ തോന്നി.
3: സംശയമോ?
1: അതെന്ന്, സുരേന്ദ്ര സാറിന്റെ ഭാര്യയും രാജപ്പനും തമ്മിൽ അടുപ്പമാണെന്ന് ഷാജി നടന്നങ്ങ് പറഞ്ഞ് വിവരം സുരേന്ദ്ര സാർ അറിഞ്ഞ് ഷാജിയെ തിരക്കി പിടിച്ച് അടി കൊടുത്തു.
3: അടിപൊളി.
2: അലപല്ലാതി ഷാജി, ഇപ്പൊ എവിടെയാണ്? അവനെ കാണാനേ ഇല്ലല്ലോ. മാനനഷ്ടത്തിന് അവനെതിരെ കേസും കൊടുക്കണമായിരുന്നു.
1: ഈ സംഭവത്തിന് ശേഷം ഷാജി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല.
3: ഇറങ്ങരുത്, അവിടെ തന്നെ ഇരിക്കട്ടെ. കണ്ണിൽ കരടുള്ളവൻ കാണാമറയത്തിരിക്കട്ടെ.
4: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.
5: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.1.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. കാലവർഷം ദുർബലമായതിനു പിന്നാലെ സംസ്ഥാനത്ത് പകൽ ചൂട് കുതിച്ചുയരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട അസാധാരണമായ ചൂടിന് പിന്നാലെ ചൊവ്വാഴ്ച വരെ അടുത്ത 48 മണിക്കൂർ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കൂടിയ താപനില സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചൂടിനൊപ്പം ഉയർന്ന ഈർപ്പവും നിലനിൽക്കുന്നതിനാൽ അനുഭവപ്പെടുന്ന ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതലായിരിക്കാനും സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് വികരണ തോതിലും വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രമായി മഴ ഒതുങ്ങാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൽ മികച്ച പ്രവർത്തനത്തിന് ക്ലാപ്പന പഞ്ചായത്തിന് സ്വർണ്ണ മെഡൽ ലഭിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകല, വള്ളിക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എസ് ഇറാൻ ഷാ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയും ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ കിസാൻ മേള സംഘടിപ്പിക്കും. ഇന്നുച്ചയ്ക്ക് 2 കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് മേള ഉദ്ഘാടനം ചെയ്യും. വിഷ്ണുമോഹൻ MLA അധ്യക്ഷനാകും. മികച്ച ഹൈടെക് കർഷകനെ തൊഴിൽ, വനിതാ, ശിശുവികസന, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയും മികച്ച വനിതാ കർഷകയെ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥും മികച്ച കാർഷിക കർഷകക്ഷേമ സേനയെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണും മികച്ച കാർഷിക വിദ്യാലയത്തെ NK പ്രേമചന്ദ്രൻ MP ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, ജില്ലാ കളക്ടർ ആനിജൂല തോമസ്, മേയർ AK ഹാഫിസ്, ആത്മ പ്രോജക്ട് ഡയറക്ടർ തുടങ്ങി നിരവധി ജനപ്രതിനിധികൾ പങ്കെടുക്കും. സ്വർണവില ഇന്ന് നേരിട്ടത് വലിയ ഇടിവ്. കേരളത്തിൽ ഇന്ന് രാവിലെ വില ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 14,130 രൂപയായി. 480 രൂപ കുറഞ്ഞ് പവൻ വില 1,13,040 രൂപയിലെത്തി. വെള്ളിക്ക് വില മാറിയിട്ടില്ല, ഗ്രാമിന് 250 രൂപ. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRD കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ 91.2.
1: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൾ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലു ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. സംസ്ഥാനത്തെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടെ സംസ്ഥാനത്തെ ആകെ 375 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. പൊതു ആരോഗ്യ മേഖലയിലെ സൌകര്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്. അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും 2 ലക്ഷം രൂപ വീതവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് 18,000 രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപയും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൾ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതി 5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി കുട്ടികളുടെ സർഗോത്സവം അരങ്ങേറി. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മുൻ ചിറ്റൂർ എംഎൽഎയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ചിറ്റൂർ മേഖലയിലെ ജലക്ഷാമം 1-ാം വിള നെൽകൃഷി പ്രതിസന്ധിയിലാക്കിയതായി കർഷകർ. നടീൽ കഴിഞ്ഞ 2 മാസമായ കൃഷിയാണ് ഉണക്കഭീഷണി നേരിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പൂന്തൻ കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. നല്ലേപ്പള്ളി മേഖലയിലാണ് കൂടുതൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നത്. കനാൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അവസ്ഥയാണ് ഉള്ളത്. തേമ്പാറമട, കുന്നംകാട്ടുപതി സിസ്റ്റങ്ങളിൽ നിന്ന് ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം.
0: AICC ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അസൌകര്യങ്ങളുണ്ടായതിനെ തുടർന്നാണ് തീരുമാനം. യോഗം മാറ്റിവച്ചതിനെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗോവയിലെ പനാജിയിൽ ഇന്ന് നടക്കുന്ന പടിഞ്ഞാറൻ മേഖലാ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ അന്തർ സംസ്ഥാന കൌൺസിൽ സെക്രട്ടേറിയറ്റാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഗോവ സർക്കാരിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ദാദ്രാനഗർ ഹവേലി, ദാമൻ ഡിയോ അടക്കമുള്ള അംഗങ്ങൾ പങ്കെടുക്കും. ISROയെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് 75-ന്റെ നിറവ്. പുറമെ പരുക്കൻ ഭാവമാണെങ്കിലും പ്രകടനങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യനാണ് മമ്മൂട്ടിയെന്ന് ജന്മദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് സഹപ്രവർത്തകനും പ്രശസ്ത അഭിനേതാവുമായ ശ്രീ MR ഗോപകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാം, പ്രകടനങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ, അതാണ് നല്ലത്. വളരെ പരുക്കനായിട്ട് തോന്നുമെങ്കിലും വളരെ ധനികമ്പയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എനിക്ക് ആ വിജയന്റെ സമയത്ത് എനിക്ക് ഫുഡിന്റെ ഒക്കെ പ്രശ്നമായിട്ട് വയറൊന്ന് കേടായി. അപ്പൊ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾ എന്റെ ഫുഡ് കഴിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് നിങ്ങളോട് ഉള്ള സ്നേഹങ്ങളൊന്നുമല്ല, നിങ്ങളോട് കിടന്ന് ഞാനേ കിടന്നു പോകും, എനിക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വളരെ നല്ല മനുഷ്യനാണ്. ഒരുപക്ഷേ ഇന്ത്യയിൽ അവരുടെ ജനിച്ചിരുന്ന ഒരാളാണെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ഇപ്പോഴും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നുണ്ട്, എന്നാലും കുറെ കൂടി ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു നടനായി മാറുമായിരുന്നു.
0: ന്യൂഡൽഹിയിലെ സത്യാനികേതൻ പ്രദേശത്ത് കെട്ടിടം തകർന്ന സ്ഥലം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസയും സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതായി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ 6 മരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. കെട്ടിട ഉടമയുടെ അശ്രദ്ധ മൂലമാണ് ദുരന്തം സംഭവിച്ചതെന്നും ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും രേഖാ ഗുപ്ത പറഞ്ഞു. സമീപത്തുള്ള മറ്റ് അപകടകരമായ കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചുമാറ്റുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശരത് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഛായാഗ്രാഹകൻ TN കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70 പരം സിനിമകളുടെ ഛായാഗ്രാഹകനാണ്. 1960 ഉദയ നിർമ്മിച്ച് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. സംസ്കാരം ഉച്ചയ്ക്ക് ആലപ്പുഴയിലെ വീട്ടുവളപ്പിൽ. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഈസ്റ്റ് സോൺ 5 491 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ഇഷാന്ത് കിഷൻ 171 റൺസുമായി ക്രീസിലുണ്ട്. കുമാർ കുഷാഗ്ര സെഞ്ചുറി നേടി പുറത്തായി. Under-20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇടം നേടി ഇന്ത്യ. താഷ്കന്തിൽ ഇന്നലെ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം മാർച്ച് 24 ചൈനയിലാണ് ടൂർണമെന്റ്. രാജ്യത്തെ GST സംവിധാനത്തിലെ 2 തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായുള്ള ദ്വിദിന ദേശീയ സെമിനാർ തിരുവനന്തപുരത്തെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. അംഗീകാരം നേടിയ സ്ഥാപനങ്ങളുടെ എണ്ണം 375 ഉയർന്നു. മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 6. അപകടകരമായ മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: കേട്ട നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: You're listening to Enter Radio 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരുരാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बीते वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों तक पहुंचे हैं. मेरे मित्र प्रेसिडेंट मैक्रों के साथ मिलकर दोनों देश एक स्पेशल ग्लोबल स्ट्रेटेजिक पार्टनरशिप बना रहे. टेक्नोलॉजी, AI और डिफेंस से लेकर स्पेस और क्लाइमेट एक्शन तक हम एक नई गति और नई ऊर्जा के साथ मिलकर के आगे बढ़ रहे हैं. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനികേതൻ മേഖലയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 പരിക്കേറ്റ 3 ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നയിടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ISRO സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISRO പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗനവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംപൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് ഒപെക്സ് പ്ലസ് രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്.
3: സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 7 പ്രധാന ഒപെക് പ്ലസ് രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപാദന നിരക്കും വിലയിരുത്താൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിൽ അധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യസംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോൺ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഘയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി 3 ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോസ്കോയിൽ US സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി,
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: തനിക്ക് എന്താണ് പറയാൻ കൊടുക്കണ്ടേ? സാധനം ഒരു വല്ലാത്ത പണ്ടാ

0: ഇന്ത്യൻ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: You're listening to Enter Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
3: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
2: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
4: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
7: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
8: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: You're listening to Enter Radio 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഒരു മൂവിയിൽ മുകേഷേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, കല്യാണമൊക്കെ കഴിക്കണ്ടേ, എങ്കിലല്ലേ പ്രായമാകുമ്പോൾ നോക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടാകൂ എന്ന്. അപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ ഒരു മറുപടി ഉണ്ട്, അതിന് ആർക്കാണ് പ്രായമാകുന്നതെന്ന്. ശരിയല്ലേ, ഇപ്പതാ 75 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മഹാനടന്. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെയാണ് ഇന്ന് നമ്മൾ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്നും പാട്ട് ചോദിക്കാറുണ്ട്, ഇഷ്ടഗാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഇത്രയേറെ സിനിമകൾ സമ്മാനിച്ച, ഇത്രയേറെ അഭിനയ വിസ്മയങ്ങൾ സമ്മാനിച്ച മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് മലയാളിയാണ് നാം.

0: വല്യേട്ടനെന്ന മൂവിയിലെ അടിപൊളി ഒരു പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടത്. ഈ രണ്ട് പാട്ടുകളും ഉണ്ടല്ലോ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മമ്മൂക്കയുടെ മൂവിയിലെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ലാസ്റ്റ് കേട്ട വല്യേട്ടൻ മൂവിയിലെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് മമ്മൂക്കയുടെ ആ ഒരു മുഖവും ആ ഒരു പ്രൗഢിയും ശരിക്കും മലയാളത്തിന്റെ വല്യേട്ടൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന ഒരു പാട്ട് തന്നെയാണ് അല്ലേ. ഇതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട് ഓരോരുത്തരുടെ മനസ്സിലും ആ ഓരോ സങ്കല്പങ്ങളുള്ള ആ പാട്ടുകൾ. ആ പാട്ടുകളൊക്കെ ഇന്നതേ ഈ സമയത്ത് നമുക്ക് ആസ്വദിക്കാം. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സിന് വേണ്ടിയിട്ട്. നമുക്ക് ഫസ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കായ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ധർത്തിപുത്ര എന്ന ഹിന്ദി സിനിമയിലെ സാറേ രംഗോ സേ ഹേ എന്ന ഈ ഗാനം ഗാനമഞ്ജരിയിൽ കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഗാനം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. കാരണം ഈ ഒരു പാട്ട് മമ്മൂക്കയുടെ ഒരു ഹിന്ദി സോങ് തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ നല്ല പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ് ആണ്, വടക്കേ വാവന്നൂരിൽ നിന്നും മെസ്സേജ് വായിച്ചിട്ടുണ്ട്. പാട്ടും വഴിയെ വരുന്നതാണ്. കൂടെ നമുക്ക് കോളറും കൂടി ഉണ്ട് കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്.
1: നമസ്കാരമുണ്ട്, ഞാൻ ആനന്ദനാണ്, കണ്ണൂർ ജില്ലയിൽ നിന്ന്.
0: എന്നുണ്ട് വിശേഷമൊക്കെ? അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ചൂടാണോ?
1: കാലാവസ്ഥ എല്ലാം നല്ല ചൂടാണ്. മഴയൊക്കെ പോയി, നല്ല വെയിലും അതിനോടൊച്ചിട്ട് നല്ല ചൂട് തന്നെയാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. മാർച്ച് മാസത്തെ ചൂട് പോലെയുണ്ട് ഇപ്പോഴത്തെ ചൂട്.
0: അതെ, ശരിക്കും ഇപ്പൊ ഒരു അത്ര ചൂടുള്ള ഒരു ക്ലൈമറ്റ് അല്ലല്ലോ അല്ലെ.
1: അതെ അതെ അതെ, ഞങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ഒരു മഴയെല്ലാം കിട്ടിയ ഒരു തണുക്കേണ്ട ഒരു സമയമാണ് ഇത്. പക്ഷേ എന്താ പറയണ്ട, ഒരാഴ്ച നല്ല വെയിലും ചൂടും,
0: നാളെയും നല്ല ചൂടാണെന്നാണ് പറയുന്നത്. ഏത് പാട്ടാ വേണ്ടത്? ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മള് മമ്മൂക്ക സ്പെഷ്യൽ സോങ്സ് ആണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ മമ്മൂക്കയുടെ ഏത് പാട്ടാണ്?
1: അതെ, ഇന്ന് എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ മലയാളിയുടെ അഹങ്കാരമായ നടന്റെ ജന്മദിനമല്ലേ. അപ്പൊ ഞാൻ ഇന്ന് എന്റെ റേഡിയോയിൽ എനിക്കൊരു പാട്ട് കിട്ടിയേ അത് മതിയാവുന്നുള്ള ഭാഷയിലെ ഞാൻ ഇന്ന്
0: വിളിച്ചത്.
1: നമ്മുടെ പിന്നെ ഇത് സാഗരൻ സാക്ഷി എന്ന് പറയുന്ന സിനിമയില്ലേ, അതിന്റെ അതൊരു സിനിമ പാട്ട്. അതാ, നീലാകാശം തിലകക്കോറി ചാർത്തി ഉറങ്ങിയ പെൺ. അവരും വളരെ മനോഹരമായ പാട്ട്. മമ്മൂക്കക്ക് സ്നേഹത്തോടെ ആനന്ദ ദിലാനൂരിന്റെ വക ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ പാട്ട് കേൾപ്പിച്ചാൽ കൊള്ളാം.
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ ഇതുപോലെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇനിയും കേൾക്കാൻ ബാക്കിയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് സോങ്, അതും മമ്മൂക്കയുടെ മൂവിയിലെ ഏത് പാട്ടാണോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് വരുന്നത്, ആ ഒരു പാട്ട് മമ്മൂക്കയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. വേഗം വിളിച്ചോ 9544700912 എന്ന നമ്പറിലേക്ക്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
4: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: ആപ്നെ ഹോലി ഖേലി ഓർ ഇസി രംഗ് സേ മേ ഭി ഹോലി ഖേലുംഗി.

0: For more entertainment, log on and subscribe to
1: www.youtube.com/. ഫസ്റ്റ് റിക്വസ്റ്റ് തന്നെ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ പ്രിയപ്പെട്ട മൂവീസിലെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെ ഉള്ളത്. അപ്പൊ അടുത്ത മെസ്സേജസ് എത്തിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ആദ്യ ഉഷ സന്ധ്യ പൂത്തത് എവിടെ, ഈ ഗാനം വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് സുനിൽ ചേട്ടനാണ് പള്ളിമണ്ണിൽ നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. പഴശ്ശിരാജ എന്ന മൂവിയിലെ കിട്ടിലം പാട്ടാണ്. വീരം, രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിക്കൂ. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ശ്രീ മമ്മൂട്ടി അല്ലാതെയും മറ്റൊരു വ്യക്തിയില്ല. ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായ ജഗതി ശ്രീകുമാർ ചേട്ടൻ നമ്മുടെ മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. ശരിയല്ലേ, ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോ ആ ഒരു കാര്യം വളരെ വ്യക്തമാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവും. ദാസേട്ടന്റെ മനോഹരമായ ശബ്ദത്തിൽ കൂടെ നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? കൊച്ചുപൊടിയൻ ചേട്ടാ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എന്തോ, അതെ, ഗോപികയാണ്. ലോട്ടറി ഒക്കെ കച്ചവടം കഴിഞ്ഞോ? ഇന്നത്തെ കച്ചവടം കഴിഞ്ഞോ? ഓണം ബമ്പറെല്ലാം കഴിഞ്ഞോ? ഇനി ഇരിപ്പുണ്ട്. ഇപ്പോഴും കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നു. നോക്കാം, നോക്കാട്ടോ. എന്തായാലും ചേട്ടൻ പറഞ്ഞതല്ലേ, ഒരു കൈ നോക്കിയിട്ട് തന്നെ. ഓക്കെ, എന്തായാലും നോക്കാം. എന്തായാലും ചേട്ടൻ പറഞ്ഞതല്ലേ, നമുക്ക് നോക്കാം ഒരു കൈ കേട്ടോ. ഓക്കെ, അപ്പോ ചേട്ടാ, ഇന്ന് നമ്മൾ മമ്മൂക്ക സ്പെഷ്യൽ സോങ്സ് ആണ് പ്ലേ ചെയ്യുന്നത്. ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പൊ ചേട്ടൻ ഏത് പാട്ടാണ് ചോദിക്കുന്നത്? ആഹാ, അടിപൊളി പാട്ട്. ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അതെ, ചേട്ടനിപ്പോ പാട്ട് പാടിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ കോള് ഡ്രോപ്പ് ആയി പോയി. സാറല്ല, നമുക്ക് പാട്ട്

0: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഓയിൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് ദാസേട്ടനും എം ജി ശ്രീകുമാറും വിധു പ്രതാപും ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടത്. നമ്മളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ നമ്മൾക്ക് ഏറ്റവും പ്രിയമുള്ള പാട്ടുകളാണ്. മമ്മൂക്കയുടെ മൂവീസിലെ ഓരോ പാട്ടുകളും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം വിളിച്ചോളൂ 954-7-0-0-9-1-2 എന്ന നമ്പറിലേക്ക്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെ ഉള്ളത്. നമുക്ക് ദേ അടുത്ത കോളർ ലൈനിലുണ്ട് കേട്ടോ, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? അൻസർ ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
1: ഓണമൊക്കെ അങ്ങനെ പോയി. ഓണത്തിന് വിളിച്ചിട്ടില്ല.
0: ആണോ? സാരല്ല, നമുക്ക് ഇനി ഓണം ഇങ്ങനെ വരല്ലേ. നമ്മൾ രണ്ട് ഓണം ആഘോഷിക്കുന്നവരല്ലേ.
1: ഓണമായിട്ട് നല്ലൊരു പാർട്ടി വയ്ക്കാന്ന് പറഞ്ഞ്
0: സാരല്ല, അതെ ഇന്ന് നമുക്ക് ആ പരാതി അങ്ങ് പരിഹരിച്ചേക്കാം. ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ മമ്മൂക്ക സ്പെഷ്യൽ സോങ്സ് ആണ് നമ്മൾ ഗാനമഞ്ജരിയിലൂടെ പ്ലേ ചെയ്യുന്നത്. ചേട്ടൻ, ഏത് പാട്ടാണ് മമ്മൂക്കയുടെ വേണ്ടത്? പളുങ്ക് സിനിമയിലെ പാട്ട്. ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. വിളിച്ചത് ഒരുപാട് സന്തോഷം. അപ്പോ മമ്മൂക്കയുടെ പാട്ടുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇത്രയേറെ അഭിനയ മുഹൂർത്തങ്ങൾ തന്ന, നമ്മളെ അഹങ്കരിപ്പിക്കുന്ന, അല്ലെ, ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ആ അഹങ്കാരം ശരിക്കും നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാറല്ലേ. ആ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ നമുക്ക് പാട്ടിലേക്ക് പോകാം. നെക്സ്റ്റ് സോങ് ഉണ്ട്, വേലു ആണ് മൈനാഗപ്പള്ളിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. മംഗ്ലീഷ് എന്ന മൂവിയിലെ ഹുല്ല ഹുല്ല എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കേട്ടാലോ പാട്ട്? വേഗം കേട്ടിട്ട് തിരികെ എത്താം.

0: 10% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം വെച്ചിരുന്നപ്പോൾ ലാസ്റ്റ് കേട്ടത് പളുങ്ക് എന്ന സിനിമയിലെ ഒരു പാട്ടായിരുന്നു അല്ലേ. ചില സിനിമകൾ നമ്മളത് കണ്ടത് ഒരിക്കലും തിയേറ്ററിലല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്. ചില കഥാപാത്രങ്ങളുണ്ട്, അത് നമ്മൾ സ്ക്രീനിൽ മാത്രമല്ല കണ്ടിട്ടുള്ളത്, നമ്മുടെ മനസ്സിലും അതിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. മമ്മൂക്ക അവതരിപ്പിച്ച എത്രയോ എത്രയോ കഥാപാത്രങ്ങളാണ് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ കഥാപാത്രത്തിന്റെ ആ ഡയലോഗുകൾ കേട്ടാൽ പോലും മനസ്സിൽ തെളിയുന്ന ആ ഒരു മുഖമുണ്ട്, ആ ഒരു ശബ്ദമുണ്ട് അല്ലെ. ആ ഒരു നായകന് ഇന്ന് പിറന്നാൾ ദിനമാണ്. മിനിമോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വൺസ് അഗെയിൻ നമുക്ക് പാട്ടുകൾ കേൾക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്ന പാട്ടുകളെല്ലാം മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളാണ്. മമ്മൂക്കയുടെ മൂവീസിലെ സോങ്സ് ആണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ ഇഷ്ടഗാനം, മമ്മൂക്കയുടെ മൂവിയിലെ ഇഷ്ടഗാനം റിക്വസ്റ്റ് ചെയ്തോളൂ. 9544700912 ഇതാണ് നമ്പർ. നമുക്ക് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യയാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. ഞാൻ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മമ്മൂക്കയുടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? സ്നേഹത്തിൻ പൂഞ്ചോല, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവിയിലെ പാട്ടാണ്. മമ്മൂക്കയ്ക്ക് വേണ്ടി പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മകൾക്ക് വേണ്ടി കൂടി ഈ ഒരു പാട്ടാണ് എന്റെ മനസ്സിലേക്ക് എത്തിയത്. പ്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്, മാത്രമല്ല ബർത്ത്ഡേ വിഷസും അറിയിച്ചിട്ടുണ്ട്. ഓക്കേ, നമുക്ക് പാട്ട് കേൾക്കാട്ടോ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവിയിലെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എവിടെയൊക്കെയോ നമ്മൾ കണ്ടു മറന്ന അനുഭവിച്ച എന്തൊക്കെയോ ഈ ഒരു സിനിമയിലുമുണ്ട്. അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോകാം. നമുക്ക് കൂടെ തന്നെ നെക്സ്റ്റ് ഒരു കോളർ കൂടി ഉണ്ട്, അറിയണം നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: നമസ്കാരം, കിടക്കയിലൂടെ നിന്നും വസുന്ധരൻ.
0: വസുന്ധരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നും പ്രത്യേകിച്ച് വിശേഷം ഇല്ല. ഓക്കേ, അപ്പൊ ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. പറഞ്ഞു പറഞ്ഞു, ഏത് പാട്ടാണ് വേണ്ടത്?
1: ഒരാൾ മാത്രം സിനിമയിലെ ചൈത്രനിരാതിന്റെ പൊന്തിയിലിയാൽ മഴയും ചാരിച്ച് ആത്മാനുരാഗത്തിൽ ശീലങ്ങൾക്ക് ഇന്ത്യമെന്നും വരയ്ക്കും ഞാൻ ആ പാട്ട്.
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഇപ്പൊ ഞാൻ കുറെ ഫേവറേറ്റ് പറഞ്ഞു അല്ലേ, പക്ഷെ ഈ ഒരു പാട്ട് ഫേവറേറ്റ് ആകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ചെറുപ്പത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പാട്ട് കൂടിയാണ്. വീട്ടിൽ ടേപ്പ് റെക്കോർഡറിൽ ഈ ഒരു പാട്ട് സ്ഥിരമായിട്ട് പ്ലേ ചെയ്യാറുണ്ടായിരുന്നു. അന്ന് കയ്യിലുണ്ടായിരുന്ന കുറെ കളക്ഷൻസിനൊപ്പം ഈ ഒരു പാട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എവിടെയോ ഉണ്ട്, ഒന്ന് തപ്പിയെടുക്കണം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: വൺസ് അഗെയിൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരി. അപ്പൊ ഇന്ന് മമ്മൂക്ക ബർത്ത്ഡേ സ്പെഷ്യൽ സോങ്സ് ആണ് നമ്മൾ ആസ്വദിക്കുന്നത്. മമ്മൂക്കയുടെ മൂവിയിലെ ഏത് പാട്ടാണോ നിങ്ങൾക്ക് കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്, ആ ഒരു പാട്ട് ഈ ഒരു സമയത്ത് നമുക്ക്

0: ആസ്വദിക്കാം. മമ്മൂക്കയുടെ സിനിമകളിലെ ഓരോ പാട്ടുകൾക്കും ഒരു പ്രത്യേക ഫീല് തന്നെയാണ് അല്ലെ? പ്രണയവും വിരഹവും സൗഹൃദവും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും ഓരോ വികാരത്തിലും ഈ മമ്മൂക്കയുടെ സിനിമകൾ ഓരോരോ പാട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അല്ലെ? മിക്കപ്പോഴും പലരും സ്പെഷ്യലി ചോദിക്കുന്ന ഒരു സോങ് ഉണ്ട്, മിക്ക ദിവസവും ഈ ഒരു പാട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ആ ഒരു പാട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഒരു പാട്ട് കൂടി എത്തുമെന്ന്. എനിവേ, നമുക്ക് മറ്റൊരു സൂപ്പർ ഹിറ്റ് സോങ്ങിലേക്ക് പോകാം. ദുബായ് എന്ന മൂവിയിലെ പാട്ട് കേട്ടാലോ ഈ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് വീണയാണ് കേട്ടോ നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപികക്കുട്ടി, എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ദുബായ് എന്ന മൂവിയിലെ ഒരു പാട്ടിൻ കാറ്റിൽ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. താങ്ക് യു ഫോർ ദിസ് ഡെഡിക്കേഷൻ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. കൂടെ നമ്മുടെ കോളറും ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, ഗുഡ് ഈവനിങ്. സുഖാണോ മോളെ?
0: സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്നാലും അത്ര സുഖമാണെന്ന് പറയാൻ പറ്റില്ല, ശബ്ദം കേട്ടില്ലേ?
1: പനിയുണ്ടല്ലേ, മൂക്കടപ്പുണ്ട്.
0: അതെ. ഇത് ആരാ വിളിക്കുന്നത്? പേര് പറഞ്ഞില്ലല്ലോ.
1: പേര് ജയില, ഭരണിക്കാവിൽ നിന്നും.
0: ഭരണിക്കാവിൽ നിന്നും. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ചൂടൊക്കെ? എങ്ങനെയുണ്ട്?
1: നല്ല ചൂടാ മോളെ. എന്തോ ചൂട്, ഈ സമയത്ത് ഇങ്ങനെ ചൂട് അവന് അനുഭവിക്കുന്നതല്ല. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ.
0: രണ്ടു ദിവസത്തേക്ക് ഇനിയും ചൂടുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ മമ്മൂക്കയുടെ പാട്ടുകളാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ ഫേവറേറ്റ് മൂവി ഏതാണ്?
1: ഫേവറേറ്റ് മൂവി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൗരവർ, ഹിറ്റ്ലർ, എല്ലാം ഇഷ്ടമാണ്. മമ്മൂക്കയുടെ എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഹിറ്റ്ലർ മൂവിയിലെ നീ ഉറങ്ങിയോ നിലാവയോ അല്ലെങ്കിൽ കൗരവിലെ മുത്തമണി തൂവിട്ട് അതിലേതെങ്കിലും ഒന്ന് വെച്ചാണ്.
0: അയ്യോ, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് പറയോ?
1: ഏതെങ്കിലും ഒന്ന് വെച്ചാണ്.
0: ഓക്കെ, ഇത് രണ്ടിൽ നിന്ന് ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്തു തരാട്ടോ.
1: രണ്ടിലേത് വെച്ചാലും കുഴപ്പമില്ല.
0: ഓക്കെ, നമുക്ക് കേൾക്കാം. വിളിച്ചാൽ ഒരുപാട് സന്തോഷം.

0: നമുക്കൊരാളെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം അല്ലേ. പക്ഷേ മമ്മൂക്കെ ഇഷ്ടപ്പെടാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണം വേണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ, പലർക്കും ആ ഒരു സ്റ്റൈലായിരിക്കാം ഇഷ്ടമായിരിക്കുന്നത്. പലർക്കും വോയിസ് ആയിരിക്കാം കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത്. ഇനി മറ്റു ചിലർക്ക് ആക്ടിംഗ് ആയിരിക്കാം ഇഷ്ടമായിരിക്കുന്നത്. ഇങ്ങനെ പല പല പ്രത്യേകതകൾ ഓരോ ഇഷ്ടങ്ങൾക്ക് പിന്നിലും നമ്മൾ കണ്ടെത്താറുണ്ട്. ഇനി ചിലർക്ക് മമ്മൂക്കയുടെ ആ ഒരു നോട്ടം മാത്രം മതിയാകും ആ ഇഷ്ടം തോന്നാൻ. അദ്ദേഹം ഇത്ര കാലം ഇത്ര സിനിമകളിൽ അഭിനയിച്ചു എന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പുതിയൊരു മൂവി റിലീസ് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ഒരു മൂവി വെയിറ്റിംഗ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അല്ലേ. കാരണം അതിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്കയാണ് എന്ന ഒരൊറ്റ കാരണം മതി. ഓക്കെ, വോ നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാനുണ്ട്. നമ്മൾ നെക്സ്റ്റ് കേൾക്കാൻ പോകുന്നതൊരു തമിഴ് അടിപൊളി പാട്ടാണ്. ഈ ഒരു പാട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണെന്നാണ് മീനാക്ഷി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വോ പാട്ട് ഇതാണ്. ദളപതി എന്ന തമിഴ് മൂവിയിലെ കാട്ടുകുയിലെ SBB നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനും ഒരുമിച്ച് ചേർന്ന, അതുപോലെ തന്നെ നമ്മുടെ തമിഴകത്തിന്റെ മെഗാ സൂപ്പർ സ്റ്റാർ രജനികാന്ത്, നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുടെ അല്ല നമ്മുടെ എല്ലാവരുടെയും മമ്മൂക്കയും ചേർന്ന് ഒന്നിച്ച ഈ ഒരു മൂവിയിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. കൂടെ നമുക്ക് കോളറും ഉണ്ട്. നിങ്ങൾക്കും പ്രിയപ്പെട്ട പാട്ടുകൾക്കായി മെസ്സേജ് ചെയ്യാം, വിളിക്കാം. 9544700912 എന്ന നമ്പറിലേക്ക്. ഹലോ, ഗുഡ് ഈവനിങ്.
1: നന്ദു,
0: എവിടെ നിന്ന് വിളിക്കുന്നു? നന്ദു, ആള് ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നല്ലോ. ആണോ, എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ നന്ദു? ഇല്ല, കുഴപ്പമില്ല. എന്നെ വഴക്കു പറയാൻ വല്ല വിളിച്ചതാണോ? അല്ല, ഇപ്പൊ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അല്ല, എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ.
1: ഇല്ല ഇല്ല
0: ഇല്ല, കുഴപ്പമൊന്നുമില്ല.
1: ഗോപിക്ക് ചേച്ചി അല്ലേ?
0: അതേല്ലോ, അതേല്ലോ. നന്ദു, ഇത് ഏത് പാട്ടാ വേണ്ട? ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മമ്മൂക്ക സ്പെഷ്യൽ സോങ്സ് ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. നമുക്ക് കേൾക്കാട്ടോ. നല്ല കട്ടയ്ക്ക് വെയിറ്റ് ഒക്കെ ഇട്ട് സംസാരിച്ചു വന്ന നന്ദുവാണ് അവസാനം ഒരു ചെറു ചിരിയോട് കൂടി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും സന്തോഷമായിട്ടോ, നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം.

0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
6: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
5: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
6: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നമ്മൾ മമ്മൂക്ക മൂവി സ്പെഷ്യൽ സോങ്സ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം വിളിക്കാം. 9544700012 എന്ന നമ്പറിലേക്ക് നമുക്ക് അടുത്തൊരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് കൃഷ്ണയാണ്. ഹായ് ഗോപിക, എനിക്ക് മമ്മൂക്കയുടെ ജാക്ക്പോട്ട് എന്ന മൂവിയിലെ താഴ്വാരം മൺപൂവ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കേൾക്കാലോ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. കൂടെ തന്നെ നമ്മുടെ കോളിലേക്കും പോകാനുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ആ, ഇതാണ് വള്ളിക്കാവിൽ നിന്ന് അനി എന്ന് പറയും.
0: അനി എന്ത് ചെയ്യുന്നു?
1: ഞാൻ കൂലിപ്പണിയൊക്കെയാണ്.
0: ഓക്കേ, അപ്പോ ഇന്ന് ജോലി ഇല്ലായിരുന്നോ?
1: ഇന്ന് ജോലി ഇല്ലായിരുന്നു. ഓണം കഴിഞ്ഞ് വളരെ കുറവായിരുന്നു ജോലി, അപ്പൊ ഇന്ന് ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇങ്ങനെ പിന്നെ റേഡിയോ കേട്ടോണ്ടിരുന്നപ്പം വിളിക്കണം തോന്നി, അങ്ങനെ വിളിച്ചതാണ്.
0: ഇപ്പൊ വീട്ടിലാണോ?
1: ആ, ഇപ്പൊ വീട്ടിലുണ്ട്.
0: ഏത് പാട്ടാ വേണ്ടത്? നമ്മൾ മമ്മൂക്ക സ്പെഷ്യൽ സോങ്സ് ആണ്, മമ്മൂക്കയുടെ ബർത്ത്ഡേ അല്ലേ. അപ്പൊ മമ്മൂക്കയുടെ മൂവീസിലെ പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്.
1: മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമല്ലേ?
0: അതെ,
1: മമ്മൂക്ക ലാലേട്ടൻ, മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്, മലയാളികളുടെ ഏറ്റവും വലിയ വികാരമാണത്. ഇനിയിപ്പോ ഏത് ലെജൻഡ് വന്നു പറഞ്ഞാലും ഇതാണ് ഏറ്റവും വലിയ ലെജൻഡ്.
0: തീർച്ചയായിട്ടും പറയൂ, പാട്ട് ഏതാണ്?
1: പാട്ട് നമുക്ക് വടക്കം വീരാതെ ഒരു പാട്ട് കേൾക്കാം.
0: തീർച്ചയായിട്ടും
1: അല്ലേ, ഒരു നല്ലൊരു പാട്ട്, വടക്കം വീരാതെ ഒരു നല്ലൊരു പാട്ട് കേൾക്കാം.
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. വിളിച്ചല്ലോ, ഒരുപാട് സന്തോഷം.
1: ഓ, സന്തോഷം.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: മേലരയുടെ നാടി 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഇത് മമ്മൂക്കയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ സോങ്സ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ മൂവീസിൽ ഒരുപാട് ഒരുപാട് പാട്ടുകളുണ്ടല്ലേ, നമ്മൾ ഡെയിലി കേൾക്കുന്ന ചില പാട്ടുകളൊക്കെ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന പാട്ടുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ മമ്മൂക്കയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കുറേ പാട്ടുകളാണ് കേട്ടത്. നെക്സ്റ്റ് ഡേ നമുക്കൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഞാൻ രഞ്ജീഷ് കുമാറാണ്.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
1: കരുനാഗപ്പള്ളിയിൽ നിന്ന്.
0: എന്ത് ചെയ്യുന്നു?
1: ഈ മാലക്കച്ചവടമൊക്കെ.
0: ആണോ? ഓക്കെ. കരുനാഗപ്പള്ളിയിൽ തന്നെയാണോ?
1: ആ, കരുനാഗപ്പള്ളി തന്നെ.
0: ഓക്കെ. അപ്പോ ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മമ്മൂക്ക ബർത്ത്ഡേ സ്പെഷ്യൽ സോങ്സ് ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്, മമ്മൂക്കയുടെ മൂവിയിലെ പാട്ടുകൾ.
1: അതറിയാം, എനിക്ക് ഒരുപാടുണ്ട്. എന്നാലും ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തനീരാത്രി,
0: ആഹാ, അടിപൊളി പാട്ട്. ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ. കൂടെ നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. സേതുവാണ് അടുത്ത റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത്. ഹായ് ഗോപിക, എനിക്ക് ഏഴുമുണ്ണ തരകൻ എന്ന മൂവിയിലെ തിക്ക് തിക്ക് തിക്കേ പാടം, ഈ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾക്കാലോ. മമ്മൂക്കയുടെ മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ്, മറ്റൊരു സൂപ്പർ ഹിറ്റ് സോങ് തന്നെയാണ്. നമുക്ക് കേൾക്കാം, കേട്ടിട്ട് തിരികെ എത്താം.

ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല മലയാളികളുടെ മനസ്സിൽ പതിറ്റാണ്ടുകളായി സ്വന്തമായ ഒരു ഇടം നേടിയ കലാകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. ഇനിയും ഒരുപാടൊരുപാട് കഥാപാത്രങ്ങൾ, ഇനിയും ഒരുപാടൊരുപാട് സിനിമകൾ, ഇനിയും ഒരുപാടൊരുപാട് ഓർമ്മകൾ. ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നും വെൻഡറേഡ് 91.2 ജന്മദിനാശംസകൾ അറിയിക്കുന്നു പ്രിയപ്പെട്ട മമ്മൂക്ക. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിൽ നിന്നും ഞാൻ ഗോപിക തൽക്കാലം ബൈ പറയുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ വെൻഡറേഡ് 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരേവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
1: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജപ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റ്യാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് രണ്ട് മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300 പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
0: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14 തീയതി മുതൽ 28 തീയതി വരെ കേരള ഹിന്ദി പ്രചാരസഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമാ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471-2321-378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏതു വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തരയോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി എസ്ഐ തെൻട്രൽ ശ്രീമതി ആർജി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും എസ്ഐ തെൻട്രൽ ഓൺലി ഓൺ

0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യരാണെന്നും പരിമിതികളോടെയും ന്യൂനതകളോടെയും പലപ്പോഴും കൈവിട്ടു പോകാവുന്ന ചിന്തകളോടെയുമൊക്കെയാണ് മനുഷ്യരായ നമ്മെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അതതിൻ്റെ ഒരു നിർമ്മാണ വൈകല്യമോ സ്വാഭാവികതയോ ഒക്കെ തന്നെയാണ്. നാം ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും നിന്നു പിഴയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിന്നു പോകാൻ വേണ്ടിയൊക്കെ കള്ളം പറയാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ആളാണെന്നൊക്കെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിന് പലപ്പോഴും പ്രയാസവുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളൊക്കെ പലപ്പോഴും കുസൃതികളായി കള്ളങ്ങൾ പറയാറുണ്ട്. ആദ്യ കള്ളങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും ചിലപ്പോഴൊക്കെ രക്ഷകർത്താക്കൾ തന്നെയാണ്. അച്ഛനോട് പറയേണ്ടെന്നും അമ്മയോട് പറയരുതെന്നും അയലത്ത് വീട്ടിൽ പോയി പറയരുതെന്നും ഒക്കെ നാം പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമല്ലാതെ പ്രതികരിക്കാനുള്ള ഒരു വാസന നാം അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു വിഷയം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, ജീവിതത്തെ മാറ്റിമറിക്കണമെങ്കിൽ, ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ, ജീവിത ലക്ഷ്യത്തോട് അടുത്തു നിൽക്കണമെങ്കിൽ ഒരു നിയമത്തെ, ഒരു ചിന്തയെ നാം ബഹുമാനിച്ചേ മതിയാവും. അത് മറ്റൊന്നുമല്ല, നമ്മളോട് നാം കള്ളം പറയരുത്. യഥാർത്ഥത്തിൽ മറ്റാരോടും കള്ളം പറയുന്നതിനേക്കാൾ ഏറ്റവും ക്രൂരവും നിന്ദ്യവും വിനാശകരവുമാണ് നമ്മോട് തന്നെ നാം കള്ളം പറയുന്നത്. അത്ഭുതം തോന്നാം എങ്ങനെയാണ് നമ്മോട് നാം കള്ളം പറയുന്നതെന്ന്. നാം എല്ലാവരെയും ദ്രോഹിക്കുന്നു എന്നിട്ട് സ്വയം വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ സ്വന്തമായി പറയുകയാണ് ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്. നാം ഒരുപാട് അപവാദങ്ങൾ രാവിലെ മുതൽ നടന്നു പറയുന്നു, എന്നിട്ട് സ്വയം നാം ചിന്തിക്കുകയാണ് ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറയാറില്ല, ഞാൻ ഏറ്റവും നല്ലതാണ്. യഥാർത്ഥത്തിൽ പ്രവൃത്തി കൊണ്ട് നാം ചെയ്യുന്നത് വാക്കുകൾ കൊണ്ട് നിശബ്ദമായെങ്കിലും നമ്മുടെ മനസാക്ഷിയോട് കള്ളം പറയാൻ ശ്രമിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിതം വിനാശകരമാവും. മറ്റാരോട് ഏതെങ്കിലും സാഹചര്യത്തിൽ പറയേണ്ടി വന്നാലും സ്വന്തം മനസാക്ഷിയോട്, സ്വത്വത്തോട് സ്വയം കള്ളം പറയുന്നവരായി മാറരുത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ,

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ: 0476 2643691. വെബ്സൈറ്റ്: www.enderadio.com. ഇമെയിൽ: enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.